നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1940

0: സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു.
1: വിവാഹത്തോളം തന്നെ പഴക്കമുണ്ട് വിവാഹമോചനത്തിന്. ഒട്ടുമിക്ക ആധുനിക സമൂഹങ്ങളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിവാഹമോചനത്തിൻ്റെ നിരക്ക് ഉയരുന്നു. നിയമാനുസരണമുള്ള വിവാഹങ്ങളുടെ നിരക്ക് താഴുന്നു. എന്നാൽ ദീർഘകാലം അഥവാ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾക്കാണ് ഇപ്പോഴും മുൻതൂക്കം. വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജനിച്ചു വളർന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പല പൊരുത്തക്കേടുകളും പരിഹരിക്കാനും ഒരുമിച്ചുള്ള ജീവിതം സന്തോഷമായി തുടരാനും കഴിയും. വിവാഹം എന്ന സാമൂഹിക സ്ഥാപനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് വിവാഹമോചനം. വിവാഹത്തിനു പകരമായി ലിവിംഗ് ടുഗദർ അഥവാ ഒരുമിച്ചുള്ള ജീവിതം ഇന്ന് നിരവധി യുവതി യുവാക്കന്മാർ തിരഞ്ഞെടുക്കുന്നു. ലിവിംഗ് ടുഗദർ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇവിടെ തീരുമാനം എടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നവർ മാത്രമാണ്. ജീവിക്കുന്നതിനും പിരിയുന്നതിനും ഇവർക്ക് മറ്റാരുടെയും സമ്മതം ആവശ്യമില്ല. എന്നാൽ വിവാഹം അങ്ങനെയല്ല, സമൂഹത്തിൻ്റെ അറിവോടും അംഗീകാരത്തോടും കൂടി നടക്കുന്നതാണ് വിവാഹം. ഭാര്യയ്ക്കും ഭർത്താവിനും നിയന്ത്രിക്കാനാവാത്ത സമൂഹം, കുടുംബം, നിയമം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. വിവാഹം ഒരുമിച്ചുള്ള ജീവിതം മാത്രമല്ല, മറ്റു പലതും കൂടിയാണ്. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ലാഘവത്തോടെ വിവാഹം കഴിക്കുകയും അധികം താമസിയാതെ പലതും പരാജയപ്പെടുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹം നിസ്സാരമായ ഒരേർപ്പാടല്ല, വളരെ ഗൗരവത്തോടും മതിയായ മുന്നൊരുക്കത്തോടും ഏറ്റെടുക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വമാണ്. പണ്ടൊക്കെ വെറുമൊരു പെണ്ണുകാണലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഇന്ന് ഡേറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ. അത്ര വലിയ പരിശോധനയോ അന്വേഷണമോ കൂടാതെയാണ് നേരത്തെ നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടന്നിരുന്നത്. പലപ്പോഴും മാതാപിതാക്കളുടെ താൽപ്പര്യങ്ങൾക്കായിരുന്നു മുൻഗണന. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. വിവാഹത്തിനു മുമ്പുള്ള ഡേറ്റിംഗിന് നമ്മുടെ നാട്ടിൽ വലിയ പരിമിതികളുണ്ട്. വിവാഹത്തിനു മുമ്പ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. ദീർഘകാലം നീണ്ടുനിന്ന ഡേറ്റിംഗിനു ശേഷം നടത്തിയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതും ഒരു ഡേറ്റിംഗും ഇല്ലാതെ നടത്തിയ വിവാഹങ്ങൾ വിജയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ എവിടം വരെ ആകാം എന്നു തീരുമാനിക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ്. ജീവിത പങ്കാളിയാകാനുള്ള ആളിനെ അറിയുക എന്നതാണ് പരമപ്രധാനം. ഇതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹത്തിനും ആദരവിനും വിവാഹ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. വിവാഹം രണ്ടു വ്യക്തികൾ തമ്മിലാണെങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിട്ടാണ് ഇതിനെ നമ്മുടെ സമൂഹം ഇപ്പോഴും കാണുന്നത്. ഇരു കൂട്ടരുടെയും കുടുംബ ബന്ധങ്ങളിൽ പോറലേൽക്കാതെ പരിപാലിക്കണം. സാമ്പത്തിക ഭദ്രത ജീവിത വിജയം നിർണയിക്കുന്ന വലിയ ഒരു ഘടകമാണ്. ഇത് തകരാതിരിക്കാൻ രണ്ടു കൂട്ടരും ബോധപൂർവം ശ്രമിക്കണം. ജീവിത പങ്കാളിയുടെ

0: ശീലങ്ങൾ, സ്വഭാവം, ആരോഗ്യം തുടങ്ങിയവ ജീവിത വിജയത്തെ വഴിതിരിച്ചുവിടാവുന്ന ഘടകങ്ങളാണ്. അനവസരത്തിലുള്ള ഒരു വാക്കുമാത്രമല്ല ചിലപ്പോൾ മൗനം പോലും പ്രശ്നമാകാറുണ്ട്. വാക്കുകളിലെ മിതത്വവും പ്രവൃത്തികളിലെ സൂക്ഷ്മതയും ബന്ധങ്ങളെ സമ്പന്നമാക്കും. നിസാരകാര്യങ്ങളെ അവഗണിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാനും ശ്രമിക്കണം. നിർണായകമായ തീരുമാനത്തിൽ എത്തുന്നതിനു മുമ്പ് വിദഗ്ധന്മാരുടെയോ നല്ല സുഹൃത്തുക്കളുടെയോ ഉപദേശം തേടുന്നത് ശരിയായ തീരുമാനത്തിലെത്താൻ സഹായിക്കും. കൃത്യമായ മുന്നൊരുക്കത്തോടെ വിവാഹത്തെ സമീപിക്കുന്നവർക്ക് ആഴമുള്ള ദാമ്പത്യ ബന്ധം പടുത്തുയർത്താൻ കഴിയും.
1: ജെ ജേക്കബ് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പുതുച്ചേരിയിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. തമിഴ്നാട്ടിൽ തമിഴക വെറ്റുകഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ആദായനികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ്. 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം K. സച്ചിദാനന്ദൻ രാജിവച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരിയിൽ എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിത, ആലാപനം ആർ വിമലസേനൻ നായർ, ഉദയഗീതം എം എസ് സുബ്ബലക്ഷ്മി പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാത്തതും കാതോർത്തതും കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. നോവലിസ്റ്റ് യു കെ കുമാരൻ പങ്കെടുക്കുന്നു. കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 12-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണി വരെ പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി, മലയാള കവികളുടെ രചനകൾ 2-ാം ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, 2:02 നേർമൊഴി. റിട്ടയർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ഡി നായർ പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4 മണിക്ക് എവർഗ്രീൻ ഡുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 നമസ്തേ അനന്തപുരിയിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:40 ഉള്ളത് പറയാം. 5:45 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ, ഡോക്ടർ ജി സുജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 9:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:02 സംഗീതസുധ, കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. 10 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:30 നിഷാ സുരഭി. 11 മണിക്ക് സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 42.01 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ആദ്യം
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലാപനം ആർ വിമലസേനൻ നായർ.

0: കൊഴുത്ത ചവർപ്പു കുടിച്ചു പറ്റിച്ചു നാം ഇത്തിരി ശാന്തിതനൻ ശർക്കര നുണയുവാൻ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് എൻ എൻ കക്കാടിന്റെ സഫലിമി യാത്ര എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആർ വിമലസേനൻ നായർ.
2: ഇനി കേൾക്കാം ഉദയഗീതം, എം എസ് സുബ്ബലക്ഷ്മി പാടിയത്. ആദ്യം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.

എം എസ് സുബ്ബലക്ഷ്മി പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും സംഘവും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. യുഡിഎഫ് സർക്കാർ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ ഭാഗമായി വനിതാ യാത്രക്കാരുടെ കണക്കെടുക്കുന്നു. ഇതിനായി ഇന്നു മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരും. സുവേന്ദു അധികാരി ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് പിന്തുണ നൽകി സിപിഎമ്മും സിപിഐയും കത്തു നൽകിയതോടെ ടിവികെ നേതാവ് വിജയ് കേവലഭൂരിപക്ഷത്തോട് അടുത്തു. എന്നാൽ പിന്തുണ വാഗ്ദാനം ചെയ്ത രണ്ട് സീറ്റുള്ള വി സി കെ കത്ത് നൽകാത്തത് കാരണം സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. ഇന്ത്യയടക്കം രാജ്യങ്ങൾക്കെതിരെ ട്രംപ് സർക്കാർ ചുമത്തിയ 10% അധിക തീരുവ യുഎസ് കോടതി റദ്ദാക്കി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനമായിട്ടില്ല, ചർച്ചകൾ തുടരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4 ജയം. ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ 2-1 ജയം നേടി ഒഡീഷ എഫ് സി.
1: ആശയവിനിമയം മനുഷ്യന്റെ അടിസ്ഥാന കഴിവാണ്. എന്നാൽ ചില കുട്ടികൾക്കും മുതിർന്നവർക്കും സംസാരത്തിലും ഭാഷാപ്രയോഗത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. കുട്ടികളിലെ ഭാഷാ വികസന വൈകല്യങ്ങൾ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, കേൾവിക്കുറവ് എന്നിവയും മുതിർന്നവരിൽ സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകളും സംസാരശേഷിയെ ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്പീച്ച് തെറാപ്പി നിർണായകമായി മാറുന്നത്.
2: ഓരോ കുട്ടികളിലും ഭാഷ വളരുന്നത് ഓരോ തരത്തിലാണെങ്കിലും
1: സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് രഞ്ജിത ആർ,
2: ഓരോ പ്രായത്തിലും സാധാരണമായി കുട്ടികൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക, പറയുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾ 6 സ്ഥിരമായി കാണുന്നവരെ പ്രത്യേകമായി മനസ്സിലാക്കുകയും ചിരിക്കുകയും അതുപോലെ കിടന്ന് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാബ്ലിംഗ് പോലെ ബാബ മാമ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. 1 ആവുമ്പോൾ പേര് വിളിച്ച പ്രതികരിക്കുകയും അമ്മ അച്ഛ അർത്ഥം മനസ്സിലാക്കി പറയുകയും ചെയ്യും. 2 20-50 വാക്കുകൾ വരെ പറയുകയും വെള്ളം വേണ്ട, അമ്മ പൂവാം, അങ്ങനെ 2 കൂട്ടി പറയുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഈ സമയത്ത് കൈവരിച്ചിട്ടില്ലെങ്കിൽ അത് സംസാരശേഷി അല്ലെങ്കിൽ ഭാഷ വൈകുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. ഇതുകൂടാതെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുക, സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കാതെ ഇരിക്കുക, വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം കൂടുതലായി ആംഗ്യങ്ങൾ കാണിക്കുക, ചെറിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ഇത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
1: പലപ്പോഴും കാത്തിരുന്നാൽ ശരിയാകും, കുട്ടികൾ സംസാരിച്ചുകൊള്ളും എന്ന തെറ്റിദ്ധാരണ കാരണം സ്പീച്ച് തെറാപ്പി ലഭിക്കുന്നത് വൈകുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതും സമയോചിതമായി ഇടപെടുന്നതും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.
3: നമ്മൾ കേൾക്കുന്നത് മാത്രമേ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ശബ്ദം ചെവിയിലേക്ക് എത്തിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഇല്ലാതെ തന്നെ ഇരിക്കും.
1: ENT സർജൻ ഡോക്ടർ കവിത കെ,
3: 90% ബ്രെയിനിന്റെ വളർച്ചയും 5 ഉള്ളിലാണ് സംഭവിക്കുന്നത്. കേൾവിയുടെ ഏരിയ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ്മാൻ ഏരിയ 41-42, ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ബ്രെയിനിൽ പ്രത്യേകം പ്രത്യേകം ഏരിയാസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഏരിയാസ് ഇതിനെ കൈയടക്കും. കേൾവിയുടെ ഏരിയ 41 ബ്രെയിനിലുള്ള ഈ ഏരിയയെ ശബ്ദം വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചുറ്റും ഇപ്പൊ കാഴ്ചയുടെ ഏരിയ അത് ഇതിനെ ഓവർ പവർ ചെയ്യും. അപ്പൊ ഈ 5 ഏറെക്കുറെ ഉള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ആ ഏരിയയിലേക്ക് ഒരു കേൾവിയുടെ സ്റ്റിമുലസ് കൊടുത്താലും റെസ്പോണ്ട് ചെയ്യില്ല. കാരണം അപ്പത്തേക്കും അത് കാഴ്ചയുടെ ഏരിയ കൈയടക്കി. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ണ് കാണാത്ത ഒരു വ്യക്തി കണ്ണ് കാണുന്ന ഒരു വ്യക്തിയെക്കാളും നന്നായിട്ട് തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഏരിയ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ആ ഏരിയയിലേക്കുള്ള ഒരു ഓവർ പവറിംഗ് വരുന്നതിനെയാണ് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തന്നെ കേൾവി പരിശോധിക്കുന്ന ഒരു സംവിധാനം എല്ലാ ഹോസ്പിറ്റൽസിലും അത് മാൻഡേറ്ററി ആക്കി കഴിഞ്ഞു. ഓട്ടോ അക്കൗസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും പോയി ചെയ്യുമെന്ന് വേണ്ട, അവർക്ക് റൂമിൽ കൊണ്ടുവരാൻ പറ്റും. അത്രയും ചെറിയൊരു സാധനം വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കേൾവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം ടെസ്റ്റ് ചെയ്യാൻ എല്ലാ കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കൺഫേം ചെയ്യാനായിട്ട് ബെറ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ഉണ്ട്. ബെറയ്ക്ക് മേലെ വേറെ ഒന്നുമില്ല. ബെറയിൽ നമുക്ക് കുട്ടിക്ക് ഒരു കേൾവി ഉണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ കേൾവി ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നമുക്ക് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കുകയാണ് കുട്ടിക്ക് കേൾവി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ ഹിയറിംഗ് ഇടോ. അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് എടുത്ത് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഏതൊരു കേൾവിയോടുകൂടി ജനിച്ച കുട്ടിക്കും ഉള്ള അത്രയും തന്നെ കേൾവി ഈ കുട്ടിക്കും കിട്ടും. അതേപോലത്തെ തന്നെ സംസാരശേഷിയും കിട്ടും. 3 വയസ്സിന്റെ ഉള്ളിലെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണഗതി നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയും അവർക്ക് കേൾക്കാനും സംസാരിക്കാനും സാധിക്കും. കൺജനൈറ്റൽ ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം കാരണമോ ഗർഭാശയത്തിൽ ഇരുന്നപ്പോൾ തന്നെ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കാരണമോ ഏതാണെങ്കിലും ഒരു കേൾവി ഇല്ലാത്തൊരു കുഞ്ഞ് നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം ആ കുട്ടി സംസാരിക്കുകയുമില്ല.
1: സ്ട്രോക്കിന് ശേഷം സംസാരശേഷി നഷ്ടപ്പെട്ടവർക്കായി സ്പീച്ച് തെറാപ്പി എങ്ങനെ സഹായിക്കുന്നു?
4: ഒരു സ്ട്രോക്കിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള സ്പീച്ച് പ്രോബ്ലം ഒരു വ്യക്തിക്ക് ഉണ്ടാവാം?
1: കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രീതി വി വർഗീസ്.
4: പൂർണമായി അഫേസ്യ, അതായത് ഒരു കാര്യം മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക, അതുപോലെ തന്നെ വാക്ക് പുറപ്പെടുവിക്കാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ലാംഗ്വേജ് ഏരിയ ബാധിക്കുമ്പോഴാണ് അങ്ങനത്തെ അഫേസ്യ ഉണ്ടാവുന്നത്. മറ്റൊരു പ്രോബ്ലം ഡിസാർത്രിയാണ്. അവിടെ നമ്മൾ പറയുന്ന വാക്കുകൾ സ്ലേർഡ് ആകുക, വീക്ക് ആയിട്ടുള്ള സ്പീച്ച് വരിക, പക്ഷെ ലാംഗ്വേജ് എപ്പോഴും അതിനകത്ത് ഇന്റാക്ട് ആയിരിക്കും. ഇത് എപ്പോഴാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവുന്നത് ബ്രെയിൻ സ്റ്റെമ്മയിലോ സെറിബെല്ലത്തെയോ അല്ലെങ്കിൽ മോട്ടോർ കോർട്ടെക്സിനെയോ എഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസാർത്രിയ ഉണ്ടാവുന്നത്. 3rd തരത്തിലുള്ള സ്പീച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് അപ്രാക്സിയ സ്പീച്ച് ആണ്. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും, അവർക്ക് മൗത്ത് മൂവ്മെന്റും കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴാണ്. അത് നമ്മുടെ ലെഫ്റ്റ് ഫ്രോണ്ടൽ ലൂബിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അഫേസിയ, ഡിസാർത്രിയ, അപ്രാക്സിയ, ഈ 3 തരത്തിലുള്ള സ്പീച്ച് പ്രോബ്ലംസ് മിക്സ് ആയിട്ടും ചില പേഷ്യൻസുകളിൽ കാണാറുണ്ട്. അപ്പൊ ആരാണ് ഈ സ്പീച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്? സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വൺസ് ദ പേഷ്യന്റ് ഇസ് മെഡിക്കലി സ്റ്റേബിൾ, അത് യൂഷ്വലി ഒരു 48 മണിക്കൂറിന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പേഷ്യന്റ് വീട്ടിൽ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ പേഷ്യൻസിന് വേർഡ് ഫൈൻഡിങ് ഡ്രിൽസ് കൊടുക്കണം, പിക്ചർ നെയിമിംഗ് കൊടുക്കണം, സെന്റൻസ് ബിൽഡ് ചെയ്യാനുള്ള ടാസ്കുകൾ ഇവർക്ക് കൊടുക്കണം. ഫോഴ്സ്ഫുള്ളി ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ അവരെ ഫോഴ്സ് ചെയ്യണം. ഒരു ഗ്രൂപ്പായിട്ട് തെറപ്പീസ് ഇവർക്ക് കൊടുക്കണം. ഡിസാർത്രിയക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലിപ് ആൻഡ് ടങ് എക്സസൈസസ് അവർക്ക് കൊടുക്കും, ലൗഡ് പ്രോഗ്രാംസ് അവർക്കുണ്ട്, അത് അവൈലബിൾ ആണ്. പിന്നെ ആർട്ടിക്കുലേഷൻ ഡ്രിൽസ് കൊടുക്കും. അപ്രാക്സിയക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സൗണ്ട് പ്രൊഡക്ഷൻ വിത്ത് വിഷ്വൽ ടാക്റ്റിക് ക്യൂ ടാക്റ്റൈൽ ക്യൂസ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഹാൻഡ്സ് ഓൺ ടെക്നിക്സ് നമ്മൾ കൊടുക്കും ടു ഷേപ്പ് മൗത്ത് മൂവ്മെന്റ്സ്. ഒരു 45-60 മിനിറ്റ്സ് ഒരു ഡേയിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു 5 days per week കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്കം ഇങ്ങനത്തെ പേഷ്യൻസിന് കാണാറുണ്ട്. ഏറ്റവും ഏർലി ആയിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഗ്നോസിസ് ഇങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ കാണാറുണ്ട്. ലേറ്റായിട്ട് തുടങ്ങിയാൽ അതനുസരിച്ച് അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുകയുള്ളൂ. ഫാമിലിയോട് പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരോട് ഷൗട്ട് ചെയ്യരുത്, നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക. നമ്മൾ

0: നമ്മുടെ ഫ്രസ്ട്രേഷനിൽ ആ പേഷ്യൻസിനോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്.
1: ഓട്ടിസം, സെറിബറൽ പാൾസി പോലെയുള്ള അവസ്ഥകളിൽ സ്പീച്ച് തെറാപ്പി നിർണായക പങ്കുവഹിക്കുന്നു.
2: കഥ വികസിപ്പിക്കുക എന്നുള്ളൊരു പഠനതന്ത്രം ക്ലാസ്സിൽ ഉപയോഗിക്കുമ്പോൾ
1: സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേറ്റർ അനുജ ശ്രീജിത്ത്.
2: ടീച്ചറുടെ സന്തോഷകരമായ മുഖഭാവം, അതുപോലെ വിവിധ തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. സംസാരശേഷി കുറവുള്ളൊരു കുഞ്ഞ് നല്ല രീതിയിൽ പ്രതികരിക്കാൻ റോൾ പ്ലേ ആവാം, വിഷ്വൽ പ്രോംസ് ആവാം, വിഷ്വൽ ഷെഡ്യൂൾസ്, ബിഗ് പിക്ചേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാം. ഒരു കഥ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ കൂടുതൽ എക്സ്പ്രസീവ് ആക്കാനും ഇങ്ങനെ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുകയും നൽകാവുന്നതാണ്. യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതാണ് ഭാഷാ വികാസത്തിനും അതുപോലെ തന്നെയുള്ള സംസാരശേഷി വികാസത്തിനും ഒക്കെ ഏറ്റവും പ്രയോജനപ്രദമാവുന്നത്.
1: തന്റെ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി വഴി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവെക്കുകയാണ്.
3: എന്റെ മോൾക്ക് 100% ഹിയറിംഗ് ലോസ് ആയിരുന്നു. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായപ്പോ തന്നെ നമ്മൾ അറിഞ്ഞു.
1: മലപ്പുറം സ്വദേശിനിയായ സൗമ്യ രാജ്.
3: മോൾക്ക് 4 മാസം മുതൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഫോളോ അപ്പ് ചെയ്തിരുന്നത് കോഴിക്കോട്. അവിടെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. സ്പീച്ച് തെറാപ്പി കൊടുത്തത് കാരണം മാത്രമാണ് മോള് ബെറ്റർ ആയത്. 1 വയസ്സിലാണ് മോൾക്ക് സർജറി ചെയ്തത്. അതുവരെ മോളൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടു കൂടി വലിയ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. സ്പീച്ച് തെറാപ്പി അതിനോടൊപ്പം തന്നെ ഹൃദയ തന്നെ കൊടുത്തിരുന്നു സർജറി കഴിഞ്ഞപ്പോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയി. മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. 3.5 വയസ്സ് ഇപ്പൊ മോൾക്ക്. അവള് കറക്റ്റ് നോർമൽ കുട്ടികൾ സംസാരിക്കുന്ന ഒരു ലെവലിൽ ഇപ്പൊ അവള് വർത്താനം പറയുന്നുണ്ട്. മോളുടെ പേര് സായ എന്നാണ്.
4: കേരളത്തിൽ തന്നെ ഏറ്റവും വിപുലമായ ഓഡിയോളജി തെറാപ്പി സൗകര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഏർപ്പെടുത്തിയിട്ടുള്ളത്.
1: കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സമീർ പൂത്തേരി.
4: WHO വേൾഡ് ഹിയറിംഗ് ഫോറത്തിന്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രുതിതരംഗം പദ്ധതിയിൽ കൂടെ ഏറ്റവും കൂടുതൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്തത്. ഏകദേശം 600,000 രൂപ വില വരുന്ന കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയാണ്. അതേപോലെ തന്നെ സ്പീച്ച് തെറാപ്പിയും മാപ്പിംഗ് എന്നുള്ള സാങ്കേതിക കാര്യങ്ങളൊക്കെ തികച്ചും സൗജന്യമാണ്. 500 ബാറ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു. ഏകദേശം 1000 കുട്ടികൾക്കും മുതിർന്നവർക്കും ഹിയറിംഗ് എയ്ഡിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. RBSK വഴി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യമായിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 500 രോഗികൾക്ക് വോയിസ് തെറാപ്പി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി തന്നെ വിപുലമായ സൗകര്യങ്ങളോടുകൂടി 25 റൂമുകൾ ഓഡിയോളജി സ്പീച്ച് തെറാപ്പി സെന്ററിലുണ്ട്.
1: സംസാര പ്രശ്നങ്ങൾ ഒരു ദൗർബല്യമല്ല, ശരിയായ മാർഗനിർദ്ദേശവും പരിശീലനവും ലഭിച്ചാൽ മെച്ചപ്പെടുത്താനാകുന്ന ഒരവസ്ഥയാണ്. അതിനാൽ കുട്ടികളിൽ സംസാര വൈകല്യം ശ്രദ്ധയിൽപ്പെട്ടാൽ കാത്തിരിക്കാം എന്ന സമീപനം ഒഴിവാക്കി ഉടൻ വിദഗ്ധരുടെ സഹായം തേടുക. മുതിർന്നവർക്കും പക്ഷാഘാതം പോലെയുള്ള അവസ്ഥകൾക്ക് ശേഷം സ്പീച്ച് തെറാപ്പി ചെയ്യുന്നത് അവരിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളുടെ ആശയവിനിമയ ശേഷിയെ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ കുട്ടികളുമായി കൂടുതൽ സമയം സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. നമ്മുടെ സമയോചിതമായ ഇടപെടൽ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ.

0: പ്രഭാതഭേരി സമാപിച്ചു.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം

വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസനിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിനുശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിനുശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
0: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടിവികെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടിവികെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ ആസ്ഥാനത്തായി. ഇന്നലെ 2 തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടറി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടിവികെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടിവി

0: പികെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ ഏക എം എൽ എ എസ് കാമരാജ് അണ്ണാ ഡി എം കെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എ എം എം കെ തമിഴക വെട്ടറി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നതുമൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
1: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻ ഐ എ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. 2ാം ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെ എസ് ആർ ടി സിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മിഷൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025നെക്കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യുഡിഎഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളിനാണ് ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 PM മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഫ് സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
1: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8ാമത് സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗം.

0: തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. വെങ്കലം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന P. ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

0: സമയം 7 മണി. നമസ്തേ അനന്തപുരിയിലെ, ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ഇതാ, നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നിശാഗന്ധി പുരസ്കാരം 2026 കരസ്ഥമാക്കിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നിശാഗന്ധി പുരസ്കാരം 2026 കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരത്തിനായി കാത്തിരിക്കാം. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ കാർഷിക സർവകലാശാലയിലൂടെ സംരംഭമാക്കാം. PMRKVY പദ്ധതിയിലൂടെ കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നിലവിൽ സംരംഭം തുടങ്ങിയവർക്കും പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ വ്യത്യസ്ത ആശയങ്ങളുള്ളവരും വിദ്യാർത്ഥികളും അവരുടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം അഥവാ KAU റൈസ് 2026 സംരംഭം തുടങ്ങിയവർ നിലവിലുള്ള പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം അഥവാ KAU പേസ് 2026 അപേക്ഷിക്കേണ്ടത്. KAU റൈസ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് 5 ലക്ഷം രൂപ വരെ ഗ്രാന്റും ലഭിക്കും. പുതുമയുള്ള ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ ധനസഹായവും നൽകുന്നു. KAU പേസ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായുള്ള വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സാമ്പത്തിക സഹായവും 15 ദിവസത്തെ അധിക ഇൻക്യുബേഷൻ വർക്ക്ഷോപ്പും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സൌകര്യം ഉപയോഗപ്പെടുത്താനുള്ള അവസരവും ലഭ്യമാകും. വിവിധ ഘട്ട സ്ക്രീനിംഗുകൾക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പരമാവധി 25 ലക്ഷം രൂപ വരെ ഗ്രാന്റും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് RABI.KAU.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243332 എന്നീ ഫോൺ നമ്പറുകളിലൊന്നിൽ വിളിക്കുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ RABI@KAU.IN എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 16 മാർച്ച് 4 മണി. അയക്കേണ്ട വിലാസം ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 68065. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലിമരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലിമരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോട്ട്, ഇപ്പോൾ നടപ്പാക്കി വരുന്ന തൈനടിയിൽ റെയിൻ ഗാർഡിംഗ്, മരുന്നുതളി തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതികൾ നിലവിലുള്ള നിരക്കിൽ 2026-27 കാലയളവിലും തുടരും. റബ്ബർ ബോർഡിന്റെ അംഗീകാരമുള്ള നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന കൂടത്തൈകളും കപ്പുതൈകളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ നടീലിനുള്ള സാമ്പത്തിക സഹായം നൽകുകയുള്ളൂ. ഇപ്രകാരം നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ല് ധനസഹായത്തിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. റെയിൻ ഗാർഡിങ്ങിനും മരുന്നു തളിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതികൾ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴിയാണ് നടപ്പാക്കുക.

0: 0866 2361 അല്ലെങ്കിൽ 8547014842 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് മെയ് 9, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയണ്ടേ? ഇതാ
2: ചരിത്രത്തിൽ ഇന്ന്. യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഷുമാൻ ഡിക്ലറേഷൻ 1950 മെയ് 9 അവതരിപ്പിക്കപ്പെട്ടത്. ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രിയായിരുന്ന റോബർട്ട് ഷുമാനാണ് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സാമ്പത്തിക സഹകരണവും ഉറപ്പാക്കാൻ ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. 2ാം ലോകമഹായുദ്ധത്തിനുശേഷം യൂറോപ്പിന്റെ പുനർനിർമ്മാണത്തിൽ ഈ പ്രഖ്യാപനം നിർണായക പങ്കുവഹിച്ചു. ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മെയ് 9 യൂറോപ്പ് ദിനമായി ആചരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണിത്. നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് മെയ് 9. 1945 ബെർലിൻ കീഴടങ്ങിയതിനെ തുടർന്ന് ജർമ്മനി ഔദ്യോഗികമായി കീഴടങ്ങൽ കരാറിൽ ഒപ്പിട്ടത് ഈ ദിവസമാണ്. റഷ്യയുൾപ്പെടെയുള്ള പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ ഇത് വിപുലമായ സൈനിക പരേഡുകളോടെ ആഘോഷിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി നൽകി നേടിയ ഈ വിജയം ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ്. ഫാസിസത്തിന്റെ അന്ത്യം കുറിച്ച ഈ ദിനം സമാധാനത്തിനായുള്ള പോരാട്ടത്തിന്റെ അടയാളമാണ്. ലോകത്തിലെ ആദ്യത്തെ ഗർഭനിരോധന ഗുളികയായ എനോവിഡ് ഉപയോഗിക്കാൻ അമേരിക്കയിലെ FDA അനുമതി നൽകിയത് 1960 മെയ് 9. സ്ത്രീകളുടെ ആരോഗ്യരംഗത്തും സാമൂഹിക ജീവിതത്തിലും വലിയൊരു വിപ്ലവത്തിനാണ് ഇത് തുടക്കം കുറിച്ചത്. കുടുംബം ആസൂത്രണം ചെയ്യുന്നതിനും ജനസംഖ്യാ നിയന്ത്രണത്തിനും ഈ കണ്ടുപിടുത്തം വലിയ സഹായമായി. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈജിപ്തിലെ തൂത്തൻഖാമൻ രാജാവിന്റെ ശവകുടീരം കണ്ടെത്തിയ പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ഹോവാർഡ് കാർട്ടർ 1939 മെയ് 9 അന്തരിച്ചത്. 1922 അദ്ദേഹം നടത്തിയ ആ കണ്ടെത്തൽ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചും ലോകത്തിന് പുതിയ അറിവുകൾ നൽകാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് 3000-ത്തിലധികം വർഷം പഴക്കമുള്ള നിധിശേഖരങ്ങൾ പുറം ലോകത്തിന് എത്തിച്ചത്. അമേരിക്കൻ സംഗീതജ്ഞനും ഗാനരചയിതാവുമായ ബില്ലി ജോയൽ 1949 മെയ് 9 ജനിച്ചത്. പിയാനോ മാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള കലാകാരനാണ്. 6 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം പോപ്പ് റോക്ക് സംഗീത ശാഖകളിൽ തന്റേതായ മുദ്ര പതിപ്പിച്ചു. മേവാറിലെ ഐതിഹാസികനായ ഭരണാധികാരിയും പോരാളിയുമായിരുന്ന മഹാറാണ പ്രതാപ് 1540 മെയ് 9 ജനിച്ചത്. മുഗൾ ചക്രവർത്തി അക്ബറിനെതിരെ അദ്ദേഹം നടത്തിയ ഹൽദിഘാട്ടി യുദ്ധം ഭാരതീയ വീരഗാഥകളിൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ശൌര്യവും രാജ്യസ്നേഹവും തലമുറകൾക്ക് പ്രചോദനമാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മെയ് 9 ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി പക്ഷ നേതാവായ അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച് സാമൂഹിക സേവനത്തിന് പുതിയൊരു പാത വെട്ടിത്തുറന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ദുർഗാബായി ദേശ്മുഖ് 1981 മെയ് 9 അന്തരിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക വനിതാ അംഗങ്ങളിൽ ഒരാളായിരുന്നു അവർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ആന്ധ്ര മഹിളാ സഭ എന്ന സംഘടന അവർ സ്ഥാപിച്ചു. നിയമസഭയിലും പ്ലാനിംഗ് കമ്മീഷനിലും അവർ നടത്തിയ ഇടപെടലുകൾ രാജ്യത്തിന്റെ സാമൂഹിക നയങ്ങളെ സ്വാധീനിച്ചു. 1909 ജൂലൈ 15 അവരുടെ ജനനം. May 9 കേരളത്തിൽ ലഭിക്കുന്ന ശക്തമായ വേനൽമഴ കർഷകർക്ക് പുതിയ കൃഷിയിറക്കാൻ സഹായിക്കുന്നു. കേരളത്തിന്റെ കൃഷി സംസ്കാരവുമായി ഈ ദിവസത്തെ മഴയ്ക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്.

0: ചരിത്രത്തിൽ ഇന്ന്.
1: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം യാത്ര എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിലെന്ന് തിമിരം. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
3: കാഴ്ച മങ്ങിപ്പോകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് തിമിരം. ആദ്യം നമുക്ക് കണ്ണിന്റെ ഘടനയെക്കുറിച്ച് ചെറുതായൊരു ധാരണയുണ്ടാക്കാം. മനുഷ്യന്റെ കണ്ണിനുള്ളിൽ ലെൻസ് എന്ന് പറയുന്ന ഒരു സുതാര്യ ഘടകമുണ്ട്. ഇത് പ്രകാശകിരണങ്ങളെ ശരിയായ രീതിയിൽ റെറ്റിനയിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സാധാരണയായി ഈ ലെൻസ് പൂർണ്ണമായും സുതാര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ലെൻസ് മങ്ങിപ്പോകുമ്പോൾ അതിനെ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് വിളിക്കുന്നു. തിമിരമുണ്ടാകുമ്പോൾ കണ്ണിൽ പ്രവേശിക്കുന്ന പ്രകാശം ശരിയായി റെറ്റിനയിലെത്താൻ കഴിയാതെ വരും. അതിന്റെ ഫലമായി കാഴ്ച മങ്ങിയതായി തോന്നും. ചിലപ്പോൾ വെളിച്ചം ചുറ്റും ഹാലോ കാണുന്ന പോലെയും രാത്രിയിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ വളരെ തിളക്കമുള്ളതായി തോന്നുന്ന പോലെയും അനുഭവപ്പെടാം. തിമിരമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നോക്കാം. സാധാരണയായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത് വയസ്സാകുന്നതാണ്. അതായത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ ഘടനയിൽ വരുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ കാരണം അത് മങ്ങിയതായി മാറാം. അതിനാൽ തന്നെ തിമിരത്തെ പലപ്പോഴും ഏജ് റിലേറ്റഡ് കാറ്ററാക്ട് എന്ന് വിളിക്കുന്നു. എന്നാൽ പ്രായം മാത്രം കാരണമല്ല, ചില മറ്റ് ഘടകങ്ങളും തിമിരത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പ്രമേഹം, ഡയബറ്റിസ് മെലിറ്റസ്, കണ്ണിലുണ്ടായ പരിക്ക്, ദീർഘകാലം സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്, അതിവേഗത്തിൽ വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ, ചില ജനിതക കാരണങ്ങൾ. ചിലപ്പോൾ കുഞ്ഞുങ്ങളിലും തിമിരം കാണാം. ഇത് കൺജനിറ്റൽ കാറ്ററാക്ട് എന്നറിയപ്പെടുന്നു. ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടായ ചില വൈറൽ ഇൻഫെക്ഷനുകൾ, ജനിതക കാരണങ്ങൾ എന്നിവ ഇതിന് കാരണമാകുന്നു. തിമിരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിമിരം സാധാരണയായി വളരെ മന്ദഗതിയിലാണ് വളരുന്നത്. ആദ്യം രോഗിക്ക് ചെറിയ തോതിൽ മാത്രം കാഴ്ച മങ്ങുന്നതായി തോന്നാം. എന്നാൽ സമയക്രമത്തിൽ അത് വർദ്ധിച്ചു വരാം. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുക, രാത്രിയിൽ കാണാൻ ബുദ്ധിമുട്ട്, നിറങ്ങൾ മങ്ങിയതായി തോന്നുക, കണ്ണടയുടെ നമ്പർ അതായത് ലെൻസിന്റെ പവർ പലപ്പോഴും മാറ്റേണ്ടി വരിക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു കണ്ണ് വിദഗ്ധനെ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ്. തിമിരം എങ്ങനെ തിരിച്ചറിയാം? കണ്ണ് പരിശോധനയിലൂടെ വളരെ ലളിതമായി തിമിരം കണ്ടെത്താൻ കഴിയും. കണ്ണ് ഡോക്ടർ സ്ലിറ്റ് ലാംബ് എക്സാമിനേഷൻ എന്ന പരിശോധനയുടെ സഹായത്തോടെ കണ്ണിലെ ലെൻസിന്റെ മങ്ങലിന്റെ അളവ് പരിശോധിക്കും. ചിലപ്പോൾ റെറ്റിനയുടെ അവസ്ഥയും പരിശോധിക്കേണ്ടതുണ്ട്. തിമിര ചികിത്സ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ശസ്ത്രക്രിയയാണ്. മരുന്നുകൾ കൊണ്ട് തിമിരം പൂർണ്ണമായും മാറണം എന്നില്ല. അതിനാൽ ലെൻസ് വളരെ മങ്ങിത്തുടങ്ങുമ്പോൾ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. സാധാരണയായി ഫാക്കോ ഇമൾസിഫിക്കേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ മങ്ങിയ ലെൻസ് ചെറുതായി പൊടിച്ച് നീക്കം ചെയ്യുകയും അതിന്റെ സ്ഥാനത്ത് ഇൻട്രാ ഓക്കുലാർ ലെൻസ് അല്ലെങ്കിൽ IOL എന്ന കൃത്രിമ ലെൻസ് സ്ഥാപിക്കുകയും ചെയ്യും. ഈ ശസ്ത്രക്രിയ സാധാരണയായി വളരെ ചെറിയ മുറിവിലൂടെ നടത്തപ്പെടുന്നതിനാൽ രോഗിക്ക് വേഗത്തിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. വയസ്സാകുന്നതിനോടൊപ്പം വരുന്ന തിമിരം പൂർണ്ണമായി തടയാൻ സാധിക്കില്ലെങ്കിലും ചില മുൻകരുതലുകൾ സഹായകമാണ്. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിൽ വയ്ക്കുക. കണ്ണുകൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കാൻ UV പ്രൊട്ടക്ഷനുള്ള കണ്ണട ഉപയോഗിക്കുക. സമതുലിതമായ ഭക്ഷണം കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുക. പുകവലി ഒഴിവാക്കുക. ഇവ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. തിമിരം വളരെ സാധാരണമായൊരു രോഗമാണ്. എന്നാൽ ശരിയായ സമയത്ത് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ കാഴ്ച വീണ്ടും മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അതിനാൽ കാഴ്ചയിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുവെങ്കിൽ അതിനെ അവഗണിക്കാതെ ഉടൻ തന്നെ ഒരു കണ്ണ് വിദഗ്ധനെ സമീപിക്കുക.
2: ആയുരാരോഗ്യത്തിലെന്ന് തിമിരം. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: നമസ്തേ അനന്തപുരിയിൽ. ഇനി വിനോദയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശരത് വയലാർ. ഇളയരാജയുടെ സംഗീതത്തിൽ

0: തൊഴിൽ ദർശനം.
1: കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള കേരള സൊസൈറ്റി ഫോർ സോഷ്യൽ ഓഡിറ്റിൽ സോഷ്യൽ ഓഡിറ്റ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ജില്ലകളിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സാമൂഹിക സന്നദ്ധ സംഘടനകളിലും ജനപ്രതിനിധികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 മെയ് 1 40 വയസ്സ് കവിയരുത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.socialaudit.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.socialaudit.kerala.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 15. ഗുജറാത്തിലെ സൂറത്തിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഒഴിവ്. യോഗ്യത: ബിഇ, ബിടെക്, എംഇ, എംടെക്, പിഎച്ച്ഡി. ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് 2000 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഗൂഗിൾ ലിങ്ക് മുഖേന അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയക്കണം. വിശദ വിവരങ്ങൾക്കും ഗൂഗിൾ ലിങ്കിനും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iitsurat.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iitsurat.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 15. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 43 ഒഴിവുണ്ട്. വിമുക്ത ഭടന്മാർക്കാണ് അവസരം. യോഗ്യത: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഇന്ത്യൻ വ്യോമസേനയിൽ ജൂനിയർ വാറന്റ് ഓഫീസർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പദവിയിൽ 15 വർഷത്തെ സേവനവും. നിയമന കാലാവധി 15 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെ. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അപേക്ഷിക്കണം. വിലാസം: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിലാസം ഒരിക്കൽ കൂടി: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 18. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും: സീനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 1, അസിസ്റ്റന്റ് മാനേജർ കമ്പനി സെക്രട്ടറി 2, അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 1, മാനേജർ ലീഗൽ ആൻഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് 1, സീനിയർ മാനേജർ മാർക്കറ്റിംഗ് 1, ലീഡ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് നോളജ് മാനേജ്മെന്റ് 1, ലീഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് 1, ലീഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 17. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nicdc.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nicdc.in.
0: തൊഴിൽ ദർശനം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, മെയ് 15 മുതൽ ജൂൺ 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

നമസ്തേ, അനന്തപുരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തൃശൂർ പൂരം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം നൽകിയത് രതീഷ് വേഗ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: പാട്ടും പൊരുളും. രചന ശ്രീകുമാർ മുഖത്തല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? നമ്മൾ ഹാജരാക്കുന്ന സാക്ഷ്യപത്രങ്ങളാണോ? മനുഷ്യൻ ഭരണ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച ശേഷമാണ് സാക്ഷ്യപത്രങ്ങളും അനുബന്ധ രേഖകളും വന്നു ചേർന്നത്. ശരിക്കും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യം ഓർമ്മയാണ്. അതിശക്തമായ ഓർമ്മയുടെ ബലത്തിലാണ് നമ്മുടെ മുന്നേറ്റം. ജീവിതത്തിലെ വിഷാദ സന്ദർഭങ്ങളെ പിരിമുറുക്കമുള്ളതാക്കുന്നത് ഓർമ്മകളാണ്. സർഗപ്രക്രിയയുടെ ഉദാരഗംഭീരമായ ആധാരവും ഓർമ്മ തന്നെ. വേദനയുടെ വിമുഖസ്ഥലികളിൽ ഓർമ്മകൾ വന്നു ചേരേണ്ടതാണ്. വന്നില്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കണം, ഉള്ളുനീറി വിളിക്കണം. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു.

സൗന്ദര്യാത്മകമായ അവ്യക്തതയിൽ ഒരു ചോദ്യം. ദുഃഖത്തിൽ അവസാനിക്കുന്ന രാഗം, അതും ഏതോ രാഗം. ഗന്ധർവൻ പാടുന്നുണ്ടോ? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ, ഈ വേദി വിമൂകമാണ്. ഇവിടെ ഓർമ്മകൾ കൈവള ചാർത്തി വരുന്നതുകൊണ്ട് മാത്രമാണ് ഗന്ധർവൻ പാടുന്നു എന്ന തോന്നലുണ്ടാവുന്നത്. എത്രയെത്ര സൂചനകളാണ് ഈ നാലു വരികളിൽ. കൈവള ചാർത്തി എന്നതുകൊണ്ട് ഒരനുരാഗിണിയെക്കുറിച്ചുള്ളതാണ് ഓർമ്മ എന്ന് വ്യക്തമാവും. വേദി വിമൂകമാണ് എന്ന് പറയുന്നതിലൂടെ അവളുടെ അസാന്നിധ്യം പകരുന്ന വേദന തെളിയുന്നു. ഗന്ധർവൻ പാടുന്നതായി തോന്നുന്നത് ശോകാന്തരാഗമാകയാൽ അവൾ ആനയിക്കുന്ന ഓർമ്മകൾ വിഷാദഭരിതമാണ് എന്നും നാം അറിയുന്നു. ഇതാണ് നല്ല കവിതയുടെ സ്വഭാവം. വികാരത്തിന്റെ സന്നിധിയിലേക്ക് ആസ്വാദകനെ വാക്കുകളിലൂടെ ആനയിക്കുക.

ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ, വിഷാദരാഗങ്ങളൻ വിരുന്നുകാരായി. ഓർമ്മകൾ ആനയിക്കപ്പെട്ടാൽ പിന്നെ ആകുലത ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉയരുകയായി. ചിലങ്കകൾ പാടുന്നു, അതെവിടെയാണ്? തൊട്ടടുത്താണോ? വിപഞ്ചികൾ പാടുന്നു, വിപഞ്ചി എന്നാൽ വീണ, അത് അകലെയാണോ? ഈ സന്ദിഗ്ധ അനുഭവമാണ് വിമൂകമായ വേദിയിലേക്ക് ഓർമ്മകൾ വന്നു ചേരുമ്പോൾ ഉണ്ടാവുന്നത്. വിപഞ്ചിയെപ്പോലെ തന്നെ ചിലങ്കയും പാടുകയാണ്. വിഷാദത്തിന്റെ വിമൂകമായ വേദിയിൽ ചിലങ്കയ്ക്ക് തന്റേതായ കിലുക്കം കേൾപ്പിക്കാനാവില്ല, അത് പാടും. എനിക്കിപ്പോൾ വിരുന്നുകാരാവുന്നത് വിഷാദരാഗങ്ങളാണ്. കവി ആ വൈകാരിക അനുഭവത്തെ എങ്ങനെയാണ് ഈ ഗാനത്തിൽ മെല്ലെ മെല്ലെ വളർത്തുന്നത് എന്ന് നോക്കുക. അരികിലാണോ അകലെയാണോ എന്ന രണ്ട് ചോദ്യങ്ങൾ ഓർമ്മയുടെ സ്വഭാവത്തിന്റെ സാക്ഷ്യമാണ്. അടുത്തും അകന്നും വരുമത്. കാറ്റിൽ വരുന്ന ഗാനശകലത്തെപ്പോലെ അടുത്തു വരികയും അകന്നു പോവുകയും ചെയ്യുന്ന വിഷാദരാഗങ്ങളായ ഓർമ്മകൾ.

മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂരതീരങ്ങളെ അവളെ കണ്ടോ, എത്ര വലിയ വിഷാദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മധുപാത്രം എവിടെയെന്നറിയുന്നില്ല, മറന്നുപോയി. മധു ലഹരിയാണ്, അത് പ്രിയപ്പെട്ടതാവാതെ തരമില്ല, അത് മറന്നുപോയിരിക്കുന്നു. മനസ്സിലെ ശാരിക പറന്നുപോയി, മനസ്സിലിരുന്നു പാടുന്ന കിളിമകൾ പറന്നുമാഞ്ഞു. ആന്തരജീവിതത്തെ സജീവമാക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ കിളിയാണ്. ശരീരമാകുന്ന കൂട്ടിലടച്ച കിളിയാണ് പ്രാണൻ എന്ന് ONV പല കവിതകളിലും എഴുതിയിട്ടുണ്ട്. പഞ്ചരമിതു മാടിവിളിപ്പൂ പഞ്ചരശുകിയെ തന്നെ എന്ന് ഒരു ഉദാഹരണം. അകത്തുനിന്ന് പാറിപ്പോയ കിളിയെ തിരികെ കൊണ്ടുവരാൻ ഓർമ്മകൾ തന്നെ വേണം. ഒടുവിലിതാ ചോദ്യം, വിദൂരതീരങ്ങളെ അവളെ കണ്ടോ? വിദൂരമെന്നാൽ അകലെയുള്ളത്, അകലെയുള്ള തീരങ്ങളോട് ചോദിക്കുന്നു, അവളെ കണ്ടോ? ഇപ്പോൾ ആദ്യത്തെ കൈവളക്കിലുക്കത്തിന്റെ രഹസ്യം വ്യക്തമായി വെളിപ്പെട്ടു.

അവ്യക്തമധുരമായി വീണ്ടും വീണ്ടും അന്വേഷിച്ചു പോകാൻ പാകത്തിൽ പ്രണയം ആലോചിച്ചിട്ടുള്ള കവിയാണ് ഒ എൻ വി. ഈണം സലിൽ ചൌധരിയുടേത്. ഒരുപക്ഷെ ആദ്യം പിറന്നത് ഈണമാവാം. എങ്കിലും ദേഹവും പ്രാണനും പോലെ ഈണവും കാവ്യവും ലയിച്ചിരിക്കുന്നു. ആലാപന മധുരിമ യേശുദാസിന്റേത്. ചിത്രം പ്രതീക്ഷ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും

0: പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
1: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി സൗമ്യ രാമകൃഷ്ണനും ദേവദത്ത് ബിജുപാലും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇസ്രായേലും ലബനനും യുഎസിന്റെ മധ്യസ്ഥതയിൽ ഈ മാസം 14-ന് 15-ന് സമാധാന ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനാവശ്യമായ നടപടികൾ ചർച്ചയാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. മാതാ അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. UDFൽ മുസ്ലീം ലീഗ് രാഷ്ട്രീയം സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുമ്പ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. KSRTCയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരയിൽ, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നിശാഗന്ധി പുരസ്കാരം 2026 കരസ്ഥമാക്കിയത് ആരാണ്? ശരി ഉത്തരം: ദർശന ജാവേരി. മണിപ്പൂരി നർത്തകിയാണ് ഇവർ. 2002 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ഉത്തരം: ദർശന ജാവേരി. മറ്റൊരു ചോദ്യവുമായി വീണ്ടും നാളെ എത്താം. കാത്തതും കാതോർത്തതും.

0: ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘനാളത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നു കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ യു കെ കുമാരൻ.
1: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന് വന്നപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചങ്കുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താ മാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാൻ ഇന്ന് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ടനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉദ്ദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ മടങ്ങിയത്. കഥ വായിച്ചു ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നു അത്. അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായൊരു അനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് യു കെ കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്നുപോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമേ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹർലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മെഹർലിക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടകം എഴുത്തായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, യു എ ഖാദർ, കെ എ കൊടുങ്ങല്ലൂർ, ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ ഇവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിന് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത്ര സാമ്പത്തിക പരാധീനത ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീട്ടിൽ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണിയിൽ നിന്ന് ലഭിച്ചിരുന്ന പ്രതിഫല തുക അക്കാലത്ത് എൻ്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ വളരെയേറെ ഉപകരിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രധാനമായും ആകാശവാണിയെ കാണുന്നത്. കാരണം ആകാശവാണിക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. കാരണം ഏതൊരു കാര്യത്തിനും ആകാശവാണിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുവാൻ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ കർഷകർ ആകാശവാണിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെയുള്ള സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈയൊരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നു എന്നെനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ, എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താ മാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ചിത്രവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
0: കാത്തതും കാതോർത്തതും എന്ന പരമ്പരയിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് എഴുത്തുകാരൻ യു കെ കുമാരൻ.
2: കാത്തതും കാതോർത്തതും
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: കാലം സാക്ഷി.
12: ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1897 February 8 ഹൈദരാബാദിൽ ജനിച്ചു. ഇറ്റാവയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അലിഗഡിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിലും ബെർലിൻ സർവകലാശാലയിലും വിദ്യാഭ്യാസം നടത്തി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപക അംഗമായും 1926 മുതൽ 1948 സർവകലാശാലയുടെ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. 1937 അടിസ്ഥാന ദേശീയ വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. 1948 അദ്ദേഹം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായി. 1952 മുതൽ 1957 രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി. 1957 മുതൽ 1962 ബീഹാർ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 1962 അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി. 1967 രാഷ്ട്രപതിയായി ഡോക്ടർ സക്കീർ ഹുസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ധാരാളം കൃതികൾ ഉറുദുവിൽ എഴുതുകയും നിരവധി പുസ്തകങ്ങൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 1954 പത്മവിഭൂഷണും 1963 ഭാരതരത്നവും നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1969 May 3 ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചു. രാജ്യത്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയും ഏറ്റവും കുറഞ്ഞ കാലം ആ പദവിയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയും അദ്ദേഹമായിരുന്നു. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ക്യാമ്പസിലാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാലം സാക്ഷിയിൽ ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ശബ്ദം.
13: ഇഫ് നോളജ് ഇസ് ടു സ്പ്രെഡ് ടു ദി പീപ്പിൾ ആൻഡ് ദ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് ആർ ടു ബി റൈസ്ഡ്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസൻഷ്യൽ ദാറ്റ് അവർ ഇന്റലക്ച്വൽസ് ഷുഡ് റൈറ്റ് മോർ ആൻഡ് മോർ ഇൻ ദി ഇന്ത്യൻ ലാംഗ്വേജസ്. ഐ എം അഫ്രേഡ് ദാറ്റ് അവർ ഇന്റലിജൻസിയ ഹാസ് നോട്ട് ഡിസ്ചാർജ് ദിസ് റെസ്പോൺസിബിലിറ്റി adequately in the past. Most of us have been content to write in English and to seek appreciation for our work outside India rather than in India. I will not underestimate the value of a close collaboration of Indian intellectuals with the scholars from all countries of the world. International understanding and collaboration would have served its purpose only if our intellectuals were also to convey their knowledge to the Indian people by writing in the Indian languages. We have to give every encouragement to scholarly works in one Indian language being made available in others, and especially in Hindi. It's rather unfortunate that the existing educational system seems to produce more and more of two extreme types. The first includes persons who have studied our past and appreciated it, but who generally develop a chauvinistic or revivalistic attitude, which in the long run is likely to do more harm than good. And the second, which is by far the larger group, includes persons who have hardly any moorings in the past and whose lives seem to float aimlessly on the troubled waters of imported and ill-digested concepts from other cultures. You will agree with me that neither of these groups can provide a solution to the problems of our cultural growth. Our education has necessarily to be rooted in our past traditions. But we have also to be forward-looking and conscious of the impact of science and technology, the growing solidarity of mankind, and the one world towards which we are inevitably moving. Our intellectuals have thus to present in their life and thought a significant blending of old and new, of East and West.
12: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ശബ്ദം.

0: തൃശൂർ ആൻഡ് കാലിക്കട്ട്. നമുക്ക് ചുറ്റും എറണാകുളം ജംഗ്ഷൻ യാർഡിൽ ട്രാക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ആലപ്പുഴ വഴി സർവീസ് നടത്തിയിരുന്ന മാവേലി ചെന്നൈ സൂപ്പർഫാസ്റ്റ് അന്ത്യോദയ ട്രെയിനുകൾ ഇന്നു മുതൽ 23-ാം തീയതി വരെ കോട്ടയം വഴി സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഈ ട്രെയിനുകൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കയറില്ല. യാത്രക്കാർ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറണം. കൂടാതെ ഇന്നു മുതൽ 26-ാം തീയതി വരെ തിരുവനന്തപുരത്തേക്കെത്തുന്ന അന്ത്യോദയ മാവേലി എക്സ്പ്രസുകൾ 40 മിനിറ്റ് വൈകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ അസാപ് കേരളയുടെ വിവിധ ഡിവിഷനുകളിലായി ഗ്രാജുവേറ്റ് ഇന്റേൺഷിപ്പിന് അവസരം ഒരുങ്ങുന്നു. എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. നാളെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അപേക്ഷിക്കേണ്ട ലിങ്ക് bit.ly/INTERNASAP. അപേക്ഷിക്കേണ്ട ലിങ്ക് ഒരിക്കൽ കൂടി bit.ly/INTERNASAP. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ഈ വർഷം ജൂണിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈൻ കൂടാതെയും 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ മെയ്മാസം 3-ാം വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോം സെന്ററിൽ നിന്നും ലഭ്യമാണ്. വിശദവിവരങ്ങൾ IHRD വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് www.ihrd.ac.in. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് May 11-30 അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. May 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോം ഉപയോഗിച്ചോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷാ നമ്പർ, ചെല്ലാൻ നമ്പർ എന്നിവ ഉപയോഗിച്ച് ഓൺലൈനായി June 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256031-362-363-64 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് പാർട്ട് ടൈം 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി June 5 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 0471-247420 അല്ലെങ്കിൽ 24677728 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
0: നമസ്തേ നന്ദപുരിയിൽ ഇനി കേൾക്കാം ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം. രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
10: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
11: സമയം 8:30.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
11: നോവൽ സഞ്ചാരം.
13: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
14: 7 സ്ത്രീകളിൽ 5 ആളുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അനൂഢകളായ 2 പെൺകിടാങ്ങളും പ്രായം തികഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കാരണവന്മാർക്ക് പരിഭ്രമമൊന്നുമില്ല. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കുന്നു. ചാക്കുണ്ണി മാസ്റ്ററുടെ സ്കൂളിലയച്ച് 8 വരെ പഠിപ്പിച്ചു. കഥകളിക്കാരൻ ഗോപിക്കുറുപ്പിനെ വെച്ച് കൈകൊട്ടിക്കളിയും പഠിപ്പിച്ചു. ഇനി ഭർത്താക്കന്മാരിങ്ങു വരണം. തലയിലെഴുത്തിനനുസരിച്ച് ഓരോരുത്തൻ വരുമെന്നും അവർക്കുറപ്പുണ്ട്. ശാന്തിക്കാരൻ നമ്പൂതിരി മുതൽ കോൽക്കാരൻ നായർ വരെയായി സംബന്ധക്കാരുടെ ഒരു ജാഥ അവിടെ കയറിയിറങ്ങലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒടുക്കത്തെ പെണ്ണിന് ഒരു സംബന്ധാലോചന വന്നു. ഒരു സിംഗപ്പൂർകാരൻ. പാച്ചു നായർക്ക് അത് പിടിച്ചില്ല. മൂത്തവൾക്കെന്താ, മുടന്തുകാലോ കോങ്കണ്ണോ ഉണ്ടോ? പാച്ചു നായർ ചോദിച്ചു. പക്ഷേ സിംഗപ്പൂർക്കാരന് പിടിച്ചത് ലക്ഷ്മിക്കുട്ടിയെയാണ്. അവൾ ഒരു പൂവൻവാഴ കൂമ്പുപോലെ നിൽക്കുകയാണ്. ഒടുവിൽ പതിവ് പോലെ പങ്കുമ്മാൻ മാധ്യസ്ഥം സ്വീകരിച്ചു. കാലസ്ഥിതി നോക്കണ്ടേ പാച്ചു നായരെ. അങ്ങനെ ആ കല്യാണം നടന്നു. ലക്ഷ്മിക്കുട്ടി കുറേശ്ശെ പണമയക്കാൻ തുടങ്ങിയപ്പോൾ പാച്ചു നായരുടെ അസുഖത്തിന് മൂർച്ച കുറഞ്ഞു. അയാൾ അനുഗ്രഹ ബുദ്ധിയോടെ പറയുകയും ചെയ്തു. കുരുത്തമുള്ള പെണ്ണ, തലയിലെഴുത്ത് നന്ന്, ജാതകം വിശേഷമാണ്, അന്നത് ചെയ്തത് നന്നായി. പങ്കുമാൻ ഓർമ്മപ്പെടുത്തി. ഇവിടെയും ഉണ്ടല്ലോ ഒന്ന്. പാച്ചു നായർ പങ്കുമാനെ ഓർമ്മപ്പെടുത്തി. കുഞ്ചുകുട്ടിയെക്കുറിച്ചായിരുന്നു ആ സംസാരം. രാമൻ മാസ്റ്റർ പോയതിനു ശേഷവും കുഞ്ചുകുട്ടിക്ക് കല്യാണാലോചന വന്നു. ഒരു റവന്യൂ ഇൻസ്പെക്ടർ തന്നെ ആലോചിക്കുകയുണ്ടായി. ഒരു മേൽമീശക്കാരൻ വടക്കൻ. കാരണം അവർക്ക് പിടിച്ചില്ല. കുലം എന്തോ ഏതോ. പോരാത്തതിന് മൂക്കിൻ്റെ ചുവട്ടിൽ ഒരു തേരട്ടയും വേണ്ട ഇവിടെ. അങ്ങനെ കുലദോഷവും മേൽമീശയും കാരണം വരന്മാർ തള്ളപ്പെട്ടു. ഒരു ചേരിക്കൽ കാര്യസ്ഥനോ ദേവസ്വം വിചാരിപ്പുകാരനോ വന്നു ചേരണമെന്ന് കാരണവർ പരദേവതയോട് പ്രാർത്ഥിച്ചു. അത്തരക്കാർ എണ്ണത്തിൽ കുറവും ആവശ്യക്കാർ ജാസ്തിയുമായിരുന്നതുകൊണ്ട് പരദേവത നിസ്സഹായയായി. കുഞ്ചുകുട്ടിക്ക് പാകത്തിൽ എനിക്കൊരു അനുജനില്ലാതായി, പാച്ചു നായർ പറഞ്ഞു. നമുക്ക് സ്നേഹത്തിനേ യോഗമുള്ളൂ, ബന്ധുത്വത്തിനില്ല. പങ്കുമാനും വിഷാദിച്ചു. വിവാഹാലോചനയുടെ തിരക്ക് അവസാനിക്കുകയായിരുന്നു. തിമിർത്ത മഴയ്ക്ക് ശേഷം ഇറ്റാരലിറ്റുന്നതുപോലെ ഇടയ്ക്ക് ആരെങ്കിലും പെണ്ണുകാണാൻ വരും. അതോടെ ആലോചനയും അവസാനിക്കും. ഒടുവിൽ അതും നിന്നു. ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ്, കഴിഞ്ഞുപോയ ബഹളങ്ങളുടെ ഓർമ്മകൾ മാത്രം തങ്ങി നിൽക്കുന്ന മൂകമായ അന്തരീക്ഷം. പൂക്കാലം കാട്ടുചെടിയിലും ആകർഷകത വിടർത്തുന്നു. ഉണ്ണികൾ വിരിയുമ്പോൾ ആ മനോജ്ഞത ഘനീഭവിച്ച ഓർമ്മകളായി ഉന്മേഷം നേടും. എന്നാൽ മുരടിച്ച വസന്തത്തിൻ്റെ പഴുതുകളിലേക്ക് തണുപ്പും വഴുവഴുപ്പുമിഴുന്ന വിഷാദവും ഇഴഞ്ഞെത്തുന്നു. കുഞ്ചുകുട്ടിയുടെ മുഖത്തും അതായിരുന്നു. എന്തോ പൊയ്പോകുന്നുണ്ട്, കാര്യമായ എന്തോ ഒന്ന്. സൃഷ്ടി തിരിഞ്ഞു നോക്കാത്തിടത്ത് മനുഷ്യകർമ്മങ്ങൾ താൽക്കാലികങ്ങളായ ഉന്മേഷങ്ങളെങ്കിലും വിടർത്തും. തേവി നനച്ച ചെടിയിലെന്ന പോലെ കുഞ്ചുകുട്ടിക്ക് അതുമില്ല. അവൾ തറവാട്ടിനുള്ളിൽ കിടന്ന് മുട്ടിത്തിരിയുകയാണ്. ഓട്ടപാത്രത്തിലൂടെ വെള്ളം ചോർന്നു പോകുന്നത് കാണാൻ പാകത്തിൽ ദാഹിച്ചു പൊരിയുന്ന ഒരാളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ചോർന്നു പോകുന്ന ഓരോ തുള്ളിയും ചലനവും ചൈതന്യവുമാണ്, ജീവനാണ്.
13: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
10: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും

0: കുറഞ്ഞ പണിക്കൂലി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ അനന്തപുരി. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർച്ച് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: മലയാള ചിത്രങ്ങളിൽ വന്നിട്ടുള്ള അന്യഭാഷാ ഗാനങ്ങളിൽ ചിലതാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന്. ആദ്യം പട്ടം പോലെ എന്ന ചിത്രത്തിനു വേണ്ടി മധുബാലകൃഷ്ണനും ഹരിണിയും പാടിയത്. രചന അണ്ണാമലൈ, സംഗീതം എം ജയചന്ദ്രൻ.

0: മലയാള ചിത്രങ്ങളിൽ വന്നിട്ടുള്ള അന്യഭാഷാ ഗാനങ്ങളിൽ ചിലതാണ് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
6: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
5: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
0: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം. കക്ഷി അമ്മിണിപ്പിള്ള OP 160/18 എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: സുഖമോ ദേവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

നമസ്തേ അനന്തപുരി വീണ്ടും എത്തും വൈകുന്നേരം 5:02. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി. ഇപ്പോൾ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് കേൾക്കാം 2011 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മൈ ബോസ് എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തിക് പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം സെജോ ജോൺ.

0: റിട്ടേൺ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
7: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
8: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
9: രതിനിർവേദം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9496593321.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
5: അഞ്ജനക്ക് എന്താ പറ്റിയത്?
6: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്
6: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
4: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
6: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
4: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.
0: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം 10:30 AM ലോക്കൽ കോൾ എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിൻ വാര്യർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇനി കേൾക്കാം ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ മേനൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ബാംഗ്ലൂർ.

ഗാനോപഹാരത്തിൽ ഇന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയത്. ഗാനരചന രാജീവ് നായർ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി

സേവനമനുഷ്ഠിക്കുകയാണ്. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെറസ് മക്കെന്ന ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കെന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ അതിഥിയാകും. കരീബിയൻ രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബോഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യം ഫോർ സീസൺസ് എന്ന ചിത്രത്തിനു വേണ്ടി സൈന്ധവി പാടിയത്. രചന സ്മിത പിഷാരടി, സംഗീതം രേലി രാജൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സുഹേൽ കോയ, റിയാൻ എന്നിവർ രചിച്ച, ജേക്സ് ബിജോയ് സംഗീതം നൽകി, ഹനാൻ ഷാ, റിയാൻ എന്നിവർ പാടിയത്. ചിത്രം ലോക ചാപ്റ്റർ 1, ചന്ദ്ര.
5: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം, സുന്ദരിയാണ്.

ചിത്രം 916 കുഞ്ഞൂട്ടൻ. മധുബാലകൃഷ്ണനും നാരായണ ഗോപനും പാടിയത്. രചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321, 9496569321. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
7: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
11: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: സർവം മായ എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ചിത്രം വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അദീഫ് മുഹമ്മദ്, അങ്കിത് മേനോൻ എന്നിവർ പാടിയതാണ്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം അങ്കിത് മേനോൻ.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: സമയം 10:30. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,965 രൂപ നിരക്കിലും പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
5: സമർപ്പിച്ചത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പുത്തൻ പാട്ടുകൾ തുടരുന്നു. നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: പുത്തൻ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആശാൻ എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് പാടിയത് കേൾക്കാം. രചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിനുവേണ്ടി സിദ് ശ്രീറാം പാടിയ ഗാനം കേൾക്കാം. രചന ഹേ കാർത്തി, സംഗീതം ബിബിൻ അശോക്.

വിനായക് ശശികുമാർ രചിച്ച് ഗോപി സുന്ദർ സംഗീതം നൽകി ജോബ് കുര്യൻ പാടിയ ഗാനം ചിത്രം അഡിയോസ് അമിഗോ.

പുത്തൻ പാട്ടുകളിൽ ഇന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. അമോസ് അലക്സാണ്ടർ എന്ന ചിത്രത്തിനു വേണ്ടി നിത്യാമാമൻ പാടിയത്. രചന പ്രശാന്ത് വിശ്വനാഥൻ, സംഗീതം മിനി ബോയ്.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനം, സുരക്ഷ, മെച്ചപ്പെട്ട ഭരണം എന്നിവയ്ക്കായി പുതിയ പ്രതീക്ഷയോടെയാണ് BJP ഭരണം തുടക്കം കുറിക്കുന്നതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബംഗാളിൽ പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന BJP നേതാക്കളും കൊൽക്കത്തയിലെത്തി. ബംഗാളിന് മാത്രമല്ല രാജ്യത്തിനാകെയും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് രാജ്യസഭാംഗം ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഗയാന ആരോഗ്യമന്ത്രി ഡോക്ടർ ഫ്രാങ്ക് ആന്റണിയുമായി ഇന്ത്യ ഗയാന ആരോഗ്യബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോക്ടർ എസ് ജയശങ്കർ കരീബിയൻ ദ്വീപുകളിലെ 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്.

നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഇന്ന് ഈ വർഷത്തെ രണ്ടാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിക്കും. പങ്കാളിത്തപരവും ജനകേന്ദ്രീകൃതവുമായ സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് സൗഹാർദ്ദപരമായ പരിഹാരം നൽകുക, കോടതികളുടെ ഭാരം കുറയ്ക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. യുഡിഎഫിന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മുഖ്യമന്ത്രി പദവിക്ക് ക്ലെയിം ഉന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഗാന കൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ. വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളിലൂടെ സംഗീത സഞ്ചാരം തുടരുകയാണ് ഇന്ന് ഗാനകൈരളി. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിവിധ കാലഘട്ടങ്ങളിലായി വളർച്ചയുടെ പടവുകൾ പണിത കവിശ്രേഷ്ഠരുടെ വരികളിൽ ചിലത് കാലാന്തരത്തിൽ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയപ്പോൾ അത് കേരളീയ സംഗീതത്തിനും മുതൽക്കൂട്ടാകുന്നു. മാനവേദ കവിയുടെയും കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാന്റെയും രചനകൾ, ശ്രീനാരായണ ഗുരുവിന്റെ തത്വചിന്താപരമായ കാവ്യരചന, ഇവയാണ് സംഗീതരൂപത്തിൽ ഇന്നത്തെ ഗാനകൈരളിയുടെ ഭാഗമാകുന്നത്. നമുക്ക് കേൾക്കാം.

മാനവേദ കവിയുടെ രചനയിൽ പിറന്ന നരനാരായണ എന്നു തുടങ്ങുന്ന കൃതി, ഗംഭീരനാട്ടരാഗം, ആദിതാളം, ഡോക്ടർ കെ ഓമനക്കുട്ടി, ജി സീതാലക്ഷ്മി, എസ് ഭാഗ്യലക്ഷ്മി, ലളിതാ ഗോപാലൻ നായർ എന്നിവർ പാടിയിരിക്കുന്നു.

കിളിമാനൂർ വിദ്വാന്റെ കമലവിശിഖ എന്നു തുടങ്ങുന്ന രചനയാണ് അടുത്തതായി. സാവേരി രാഗം, രൂപകതാളം, രാജു എച്ച് ആര്യനാട് പാടി.

അവസാനമായി ശ്രീനാരായണ ഗുരുവിന്റെ രചന പരഗതി എന്ന് തുടങ്ങുന്നു നാട്ടരാഗം ആദിതാളം. പാടിയത് രാജു എച്ച് ആര്യനാട്.

മാനവേദ കവി, ശ്രീനാരായണ ഗുരു, കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാൻ എന്നിവരുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.

ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിക്കവിള കൊല്ലം ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
11: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
14: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
15: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
3: അതെങ്ങനെ?
2: 12 കോടിയുടെ വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
5: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ഗായകൻ യേശുദാസ്, ചിത്രം കേണലും കളക്ടറും.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വരുന്ന മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: പുള്ളിമാൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികളും MS ബാബുരാജിന്റെ സംഗീതവും.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ചിത്രം പൂന്തേ നരുവി, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. യേശുദാസ് പാടിയ ഗാനം.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുതിർന്ന BJP നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നു. സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിനാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. മഹാനായ യോദ്ധാവ് മഹാറാണ പ്രതാപിന് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും സംരക്ഷിക്കുന്നതിന് മഹാറാണ പ്രതാപ് യോദ്ധാവ് ജീവിതം സമർപ്പിച്ചെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് അസം സന്ദർശിക്കും. കേന്ദ്ര നിരീക്ഷകനെന്ന നിലയിൽ പുതിയ NDA ഗവൺമെന്റ് രൂപീകരണത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിക്കും. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 രൂപയും. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.2 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് കാഞ്ഞങ്ങാട്ട്. ഉച്ചയ്ക്ക് ശേഷം 2:30 മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. നവമാധുരി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നവമാധുരിയിലേക്ക് സ്വാഗതം. 2020 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് നവമാധുരി. ഇന്നീ പരിപാടിയിൽ ആദ്യം 2022 പുറത്തുവന്ന വെടിക്കെട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വിദ്യാധരനും ശ്യാം പ്രസാദും ചേർന്ന് പാടിയ ഗാനമാണ്. ബിപിൻ ജോർജാണ് ഗാനം എഴുതിയത്. സംഗീതം നൽകിയത് ശ്യാം പ്രസാദും അർജുൻ വി അക്ഷയും.

ഷിബു പുലർക്കാഴ്ച എഴുതി, ശ്യാം പ്രസാദും അർജുൻ വി അക്ഷയും സംഗീതം നൽകി. വിദ്യാധരനും ശ്യാം പ്രസാദും പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം വെടിക്കെട്ട്. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തുവന്ന ആലിസ് ഇൻ പാഞ്ചാലിമേട് എന്ന ചിത്രത്തിനു വേണ്ടി ആശാജി മേനോൻ എഴുതി, സിനോ രാജും ശ്രുതിയും പാടിയ ഗാനമാണ് അടുത്തത്, മുജീബ് മജീദിന്റെ സംഗീതം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: വിനായക് ശശികുമാറിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം. 2023 പുറത്തുവന്ന തുണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി പ്രണവം ശശി പാടിയ ഗാനം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: 2020 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ നാലാമത്തെ ഗാനത്തിലേക്ക്. ജാസി ഗിഫ്റ്റും അഖില ആനന്ദും പാടിയ ഗാനമാണിത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്. 2020 പുറത്തുവന്ന അൽ മല്ലു എന്ന ചിത്രത്തിലെ ഗാനം.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളി ഏജൻസീസ്.
2: 2023-ൽ പുറത്തുവന്ന അർദ്ധരാത്രി 12 മുതൽ 6 വരെ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നവമാധുരിയിൽ ഇനി. ഗാനരചന സജീഷ് കുമാർ, സംഗീതം രാകേഷ് സ്വാമിനാഥൻ.

ഇന്നത്തെ നവമാധുരിയിലെ ആറാമത്തെ ഗാനം ദുൽഖർ സൽമാൻ പാടിയതാണ്. ടെറി ബത്തേ എഴുതി സുലൈമാൻ കക്കോടൻ സംഗീതം പകർന്ന ഈ ഗാനം 2021 പുറത്തുവന്ന കുറുപ്പ് എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: 2020 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി നവമാധുരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 12:40 വരെ. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
2: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
1: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: നവമാധുരി തുടരുകയാണ്.

2002 പുറത്തുവന്ന ഒരുത്തി എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ആലംകോട് ലീലാകൃഷ്ണൻ എഴുതി, ഗോപി സുന്ദർ ഈണം പകർന്ന ഗാനമായിരുന്നു അത്. ഇന്നത്തെ നവമാധുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 2025 പുറത്തുവന്ന അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി ശ്വേതാ മോഹനും നിഖിൽ മാത്യുവും പാടിയ ഗാനം. പി ടി ബിനുവിന്റെ ഗാനവരികൾ, അരുൾ ദേവിന്റെ സംഗീതം.

0: 2020 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ചലച്ചിത്ര ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ നവമാധുരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വെടിക്കെട്ട്, ആലിസിൻ പാഞ്ചാലിമേട്, തുണ്ട്, അൽ മല്ലു, അർദ്ധരാത്രി 12 മുതൽ 6 വരെ, കുറുപ്പ്, ഒരുത്തി, അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനങ്ങളാണ് നവമാധുരിയിൽ ഇന്ന് നമ്മൾ കേട്ടത്. നവമാധുരി വീണ്ടും എത്തും അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:02. ആകാശവാണി അനന്തപുരി FM 101.9. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുന്നു.
2: നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന് പിന്നിലുള്ള 7 സെർവൈക്കൽ വേർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വേർട്ടിബ്രെ, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്കിൾ വേർട്ടിബ്ര, നട്ടെല്ലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വേർട്ടിബ്ര എന്നിങ്ങനെ 5 ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടെല്ലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും ചുമട്ടുതൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞുനിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൌർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോട് ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ

0: സമ്മർദ്ദമുണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്റ്ററിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടറൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാലറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയകലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ അനുബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നുകിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, CT, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെപ്പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറികൾ തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കെട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന് ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാദഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂടുപിടിപ്പിച്ചതിന് ശേഷം വിയർപ്പിക്കുന്നതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധ തരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്ഥി, പിജു, മാത്രാവസ്ഥി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്ഥി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാരമാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുജാതയും കൂട്ടരും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനവരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്.

ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരന്റെ ഗാനവരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. പി ലീലയും ശാന്ത പി നായരും പാടിയത് ചിത്രം തച്ചോളി ഉദയനൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം ഇപ്പോൾ 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 5 ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കിർത്യാനിയ, നിസിത് പ്രാമാണിക്, ക്ഷുതിറാം ടുഡു എന്നിവരാണ് ക്യാബിനറ്റ് മന്ത്രിമാരായി ചുമതലയേറ്റത്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165-ാം ജന്മവാർഷികത്തിൽ സംവിധാൻ സദൻ ഹാളിൽ പാർലമെന്റ് അംഗങ്ങളും ലോക്സഭാ സെക്രട്ടറി ജനറലും ടാഗോറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ടാഗോറിന്റെ രചനകൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ദേശസ്നേഹത്തിന് പ്രചോദനമായതായി ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഉരുവിന് തീപിടിച്ച് 1 ഇന്ത്യക്കാരൻ മരിച്ചു. 4 പേർക്ക് പൊള്ളലേറ്റു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന BJP നേതാവ് പുളിക്കൽ വേലായുധൻ കോഴിക്കോട് നിര്യാതനായി. സംസ്ഥാന സമിതി അംഗമായും ജില്ലാ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. ആകാശവാണി അനന്തപുരി FM 101.9. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഈണപ്പൂക്കൂടാ. പ്രിയ ശ്രോതാക്കളെ, തത്സമയ വാട്സപ്പ് ഇഷ്ടഗാന പരിപാടിയായ ഈണപ്പൂക്കൂടയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലൂടെ പ്രിയഗാനങ്ങൾ കേൾക്കുന്നതിന് 8281420305 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. സന്ദേശം അയക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടിന്റെ തുടക്കം, ഗാനം, ആവശ്യപ്പെടുന്ന ആളിന്റെ പേര്, സ്ഥലം എന്ന ക്രമത്തിൽ

എഴുതി അയക്കാൻ മറക്കരുത്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ, 8281-42-0305. ഇപ്പോൾ മുതൽ 2 മണിവരെയാണ് ഈണപ്പൂക്കൂടയുടെ സമയം. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്. ആദ്യം മുതുകളിൽ നിന്നുള്ള രജിത് അയച്ച സന്ദേശം നോക്കാം. ഗമനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാവ് ചോദിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന ഈ ഗാനം ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ ആദ്യത്തെ പാട്ടായി നമുക്ക് ആസ്വദിക്കാം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
8: ഈണപ്പൂക്കൂടയിലെ അടുത്ത ഗാനത്തിലേക്ക്. കൈതപ്രം വരികൾ എഴുതി അദ്ദേഹം തന്നെ സംഗീതം നൽകി കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ സന്ദേശമയച്ച് കാത്തിരിക്കുന്നു കൊല്ലം കാവനാട് നിന്നുള്ള ദർശിക്ക്. ഈ പാട്ടിന്റെ യേശുദാസ് പാടിയ പതിപ്പ് തന്നെ വേണമെന്ന് പ്രത്യേകം സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഈ ഗാനത്തിന്റെ ഭാവന രാധാകൃഷ്ണൻ പാടിയ പതിപ്പാണ് പ്രക്ഷേപണം ചെയ്യാറുള്ളത്. അതുകൊണ്ടാകും യേശുദാസ് പാടിയ പാട്ട് തന്നെ വേണമെന്ന് പറയുന്നത്. ഇതാ കേട്ടോളൂ.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ഈണപ്പൂക്കൂട തുടരുകയാണ്. വിചാരണ എന്ന ചിത്രത്തിലെ ഒരു പൂ വിരിയുന്ന സുഖമറിഞ്ഞു എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനായി ഈണപ്പൂക്കൂടയിലേക്ക് സന്ദേശമയച്ചത് എറണാകുളം കളമശ്ശേരിയിൽ നിന്നുള്ള പ്രശാന്ത ഹരികുമാറാണ്. ഈ ഗാനം രചിച്ചത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാർ. പ്രശാന്ത ഹരികുമാർ ആവശ്യപ്പെട്ട ഈ പാട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രിയ ഗാനമാവട്ടെ എന്നാശിച്ചുകൊണ്ട് ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ മൂന്നാമത്തെ ഗാനമായി നമുക്കത് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. വരുന്ന മെയ് 11 തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഈണപ്പൂക്കൂടയിലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. ഈ സന്ദേശം നമുക്കിവിടെ ലഭിച്ചത് 1/14. കർത്തവ്യം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയ നീരദ ഹംസം നീന്തും നിറസന്ധ്യാവേളയിൽ എന്ന് തുടങ്ങുന്ന പാട്ടിനായി തെന്നിലാപുരത്തു നിന്നുള്ള മനോജ് അയച്ച സന്ദേശമാണ് ഇത്. ആർ കെ ദാമോദരൻ എഴുതി സത്യം ഈണം പകർന്ന ആ സുന്ദര ഗാനം മനോജ് തെന്നിലാപുരത്തിനൊപ്പം നമുക്കും കേൾക്കാം ഈണപ്പൂക്കൂടയിലൂടെ.

ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ അന്ത അഞ്ചാമത്തെ സന്ദേശം നോക്കാം. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സന്ദേശം അയച്ചത് വെറ്റിലത്താഴത്തു നിന്നുള്ള ലളിതാ വിജയനാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് എസ് ജാനകി പാടിയ പാട്ട് കേൾക്കാം നമുക്ക് ആ ഗാനം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഈണപ്പൂക്കൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ. സന്ദേശങ്ങൾ അയയ്ക്കാൻ മറന്നുപോയവർ വേഗം സന്ദേശങ്ങൾ അയച്ചോളൂ. 8281420305 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് പ്രിയ ഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ടത്.

ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈണപ്പൂക്കൂടയിലെ 6-ാമത്തെ ഗാനത്തിലേക്ക് പോകാം. 1:21 ഇവിടെ കിട്ടിയ സന്ദേശമാണിത്. അങ്കത്തട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി ഈ സന്ദേശം അയച്ചത് നെട്ടയത്ത് നിന്നുള്ള ശ്രീജിത്താണ്. വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം. കേൾക്കാം നമുക്ക് ആ ഗാനം ഈണപ്പൂക്കൂടയിലൂടെ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
6: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
5: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: ഈണപ്പൂക്കൂട തുടരുകയാണ്. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ ഒരു സന്ദേശം എത്തിയിട്ടുണ്ട്. ഈ സന്ദേശം അയച്ചത് ചിറയൻകീഴിൽ നിന്നുള്ള വരുണയും വീണയുമാണ്. തിരുനെല്ലൂർ കരുണാകരൻ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം നമുക്കും കേൾക്കാം ആ ഗാനം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ഈണപ്പൂക്കൂടയിലെ അടുത്ത സന്ദേശം അയച്ചത് മലപ്പുറം പടപ്പറമ്പ് നിന്നുള്ള കെ രാമചന്ദ്രൻ പിള്ളയാണ്. ചെന്നായ വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, MK അർജുനൻ ഈണം പകർന്ന ഗാനമാണിത്. ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ 8-ാമത്തെ ഗാനമായി നമുക്കത് ആസ്വദിക്കാം.

ഈണപ്പൂക്കുടയിലെ അടുത്ത ഗാനത്തിലേക്ക് ചെങ്കിൽ നിന്നുള്ള ശിവദർശന അയച്ച സന്ദേശമാണിത്. റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദർ ഈണം പകർന്ന ഈ ഗാനം ചാർലി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനം പാടിയത് വിജയ് യേശുദാസാണ്.

ഈണപ്പൂക്കൂടെ തുടരുകയാണ്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു എന്ന ചിത്രത്തിലെ കുട്ടികളുടെ സംഘഗാനമാണ് ഇത്. ഈ ഗാനം കേൾക്കണമെന്ന ആഗ്രഹം അറിയിച്ചുകൊണ്ട് നമുക്ക് സന്ദേശം അയച്ചത് കുന്നത്തുകാലിൽ നിന്നുള്ള അച്ചുവും കിച്ചുവുമാണ്.

ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. മാത്യു പോൾ വരികൾ എഴുതി, ശരത് സംഗീതം നൽകിയ പാട്ടാണിത്. കേട്ടോളൂ.

പാടാത്ത പാട്ടിൻ്റെ കേൾക്കാത്ത നാദമാണു നീ. യൂസഫ് അലി കെച്ചേരിയുടെ സാഹിത്യം, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ ഈണം, യേശുദാസ് പാടിയ ഗാനം, ചിത്രശലഭം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഈണപ്പൂക്കൂടയിലൂടെ കേൾക്കാൻ സന്ദേശമയച്ചത് ഉദയൻകുളങ്ങരയിൽ നിന്നും ജോസാണ്. ജോസിൻ്റെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

0: ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ ഒരു സന്ദേശം കൂടി നോക്കാം. അതായത് 12-ാമത്തെ ഗാനത്തിനായുള്ള സന്ദേശം. കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ പാട്ടിനുവേണ്ടി സന്ദേശം അയച്ചു കാത്തിരിക്കുന്നു കിളിമാനൂർ നിന്നുള്ള രാജേഷ്. രാജേഷിന്റെ ഇഷ്ടഗാനം ഇതാ.
1: പാതിമേ മറഞ്ഞതെന്തേ

0: പ്രിയ ശ്രോതാക്കളെ, ഈണപ്പൂക്കുടയിലേക്ക് പതിവ് പോലെ ഇന്നും ധാരാളം സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ 12 പാട്ടുകളെ നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. സമയപരിമിതി മൂലം എല്ലാവരുടെയും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആവശ്യപ്പെട്ട പാട്ടുകൾ കിട്ടാതെ പോയവർ പരിഭവിക്കരുത്. സന്ദേശങ്ങൾ അയച്ച് ഈണപ്പൂക്കുടയുടെ ഭാഗമായവർക്കും ഇതുവരെ പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. ഈ മധ്യാഹ്നം സംഗീതസാന്ദ്രമാക്കാൻ ഈണപ്പൂക്കൂടയുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്. ആകാശവാണി അനന്തപുരി FM 101.9 ഈണപ്പൂക്കൂട വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1-2. പ്രിയ ഗാനങ്ങൾക്കായി 8281-42-03-05 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നാളെയും മറക്കാതെ സന്ദേശങ്ങൾ അയക്കുമല്ലോ. സമയമിപ്പോൾ 2 മണി. ഇനി നമുക്ക് പ്രധാന വാർത്തകൾ ശ്രദ്ധിക്കാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സംഘടനയുടെ ധ്യാൻ മന്ദിർ ഉദ്ഘാടനം ചെയ്യും. ഹൈദരാബാദിൽ 9,400 കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. തമിഴ്നാട്ടിലെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കാമരാജിന്റേത് എന്ന പേരിൽ TVK നേതാവ് വിജയ് ഗവർണർക്ക് കൈമാറിയ കത്ത് വ്യാജമെന്ന് AMMK ജനറൽ സെക്രട്ടറി TPV ദിനകരൻ. വിജയനെ ഒരിക്കൽ പോലും കാമരാജ് നേരിൽ കണ്ടിട്ടില്ലെന്നും ദിനകരൻ ചെന്നൈയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവർണർ വൈകിക്കൽ തന്ത്രം സ്വീകരിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റക്കക്ഷിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിക്കുന്നതിന് പകരം TVK നേതാവ് വിജയനെ ഗവർണർ മടക്കി അയക്കുകയാണെന്ന് ബേബി ചെന്നൈയിൽ കുറ്റപ്പെടുത്തി. KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗഭാക്കാകുന്നു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങൾ ഉണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും കേൾക്കാം വൈകുന്നേരം 5 മണിക്ക്.

0: നേർമൊഴി.
1: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം ബി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി. പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് റിട്ടയർഡ് വിംഗ് കമാൻഡർ പരിചയപ്പെടുത്താം, പക്ഷേ സംരംഭകയാണ്, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മെന്ററാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിന്റെ ഇടയിൽ റൈറ്റപ്സ്, മെന്റർഷിപ്പ്, പിന്നെ ഒരുപാട് സെമിനാർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി, വിംഗ് കമാൻഡർ രാഗശ്രീ ബി നായർ. സ്വാഗതം മാഡം.
3: വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്.
2: 15 വർഷത്തിലധികമായിട്ടുള്ള ഫോഴ്സിലെ ഒരു ജേണി എവിടെ നിന്നാണ് മാം തുടങ്ങുന്നത്?
3: എന്റെ ഇൻസ്പിറേഷൻ ഇസ് കിരൺ ബേദി. ഞാൻ വളർന്നത് നോർത്തിലെ ബീഹാർ സ്റ്റേറ്റിലായിരുന്നു. അവിടെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലാണ് എന്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കിരൺ ബേദിയുടെ ഒരു ഇവന്റ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു യൂണിഫോമിനോടുള്ള ഒരു മോട്ടിവേഷൻ

0: ഏഷൻ അങ്ങനെയാ വന്നത്. പക്ഷേ എയർഫോഴ്സിൽ ഗേൾസിനെ അന്ന് എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ബ്രദറാണ് ആദ്യം എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ചേട്ടൻ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു ഫീൽഡ് വിമൻ ആരും എടുക്കാത്ത ഒരു ഫീൽഡിലോട്ട് കയറണം. കാരണം നമ്മളെല്ലാം ആരെങ്കിലും കോപ്പി ചെയ്യുന്നതിനേയും കാട്ടിലും നമ്മളുടെ ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് സ്ത്രീകളെ എടുത്ത ആ വർഷം, ഓരോ വർഷം രണ്ട് കോഴ്സാണ് അവരെടുക്കുന്നത്, ജൂൺ ബാച്ചും ഡിസംബർ ബാച്ചും. അപ്പൊ 92 അവർ തുടങ്ങി, ഞാൻ 93 ബാച്ചിൽ ഡിസംബർ എൻട്രൻ്റ് ആണ്. കോഴ്സ് വൈസ് പറയുമ്പോൾ ഫോർത്ത് SSC, 4 SSC എന്ന് പറയുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിട്ട് ഉള്ള ഒരു ബാച്ചായിട്ട് ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്.
1: അതുവരെ എന്താണ് ആണുങ്ങളുടെ മാത്രമായിരുന്നൊരു മേഖലയിൽ സ്ത്രീകൾ ചെല്ലുമ്പോൾ വളരെ ആംബിഷ്യസ് ആയിട്ട് ഉള്ള ഒരാള് ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു യൂണിഫോം താല്പര്യത്തിനപ്പുറത്ത്?
0: ഏതൊരു ഫീൽഡായിരുന്നാലും, അത് എയർഫോഴ്സ് ആയിരുന്നാലും ഇൻഫാക്ട് ഒരു കോർപ്പറേറ്റ് ലൈനിലായിരുന്നാലും, നമ്മൾക്കൊരു മിഷനോടുകൂടി നമ്മൾ കയറുവാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിരിക്കും നമുക്ക്. അതുപോലെ എയർഫോഴ്സിൽ ആദ്യം കയറുമ്പോൾ ഈ ഒരു ഓറിയന്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു, ദാറ്റ് ഇവിടെ സ്ത്രീകൾ കുറവാണ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന അതൊരു പാത്ത് ബ്രേക്കിംഗ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ദാറ്റ് നമ്മൾ ചെയ്യുന്നതിൽ ഒന്നിലും ഒരു ഡൈല്യൂഷൻ വരാൻ പാടില്ല, നമ്മൾ കഴിഞ്ഞിട്ടുള്ള തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയായിട്ട് മാറണം, എന്നാലേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കാരണം ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒരു ദ സ്പേസ് ടു മേക്ക് എനി ഫെയിലിയർ വാസ് നോട്ട് ദയർ. അതുകൊണ്ട് ആ പ്രഷർ ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഏതൊരു ആൺകുട്ടിയെയും കാട്ടിലും ഞാൻ ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രഷറുണ്ട്. വേറൊന്നെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഗേൾസ് വളരെ കുറവായതുകൊണ്ട് അവരുടെ അപ്രോച്ചും ഇതർ ടൂ എന്താ പറയാ ലീനിയന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടൂ സ്ട്രിക്റ്റ് ആയിരിക്കും. ബാലൻസ്ഡ് ആയിട്ട് വരുന്ന അപ്രോച്ചസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എവിടെ ലൈൻസ് ഡ്രോ ചെയ്യണം, എവിടെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും.
1: എല്ലാവരും കുട്ടിയായിരിക്കുമ്പോഴേ ഉള്ളൊരു വലിയ മോഹമാണല്ലോ പറക്കുക എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണ് മാഡം ഓർമ്മിക്കുന്നത്?
0: എയർഫോഴ്സ് അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രെയിനിങ്. അതുവരെ ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ജോയ് റൈഡ് എനിക്ക് കിട്ടിയ HPT-32 എന്നും പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനർ എയർക്രാഫ്റ്റിലാണ്. അതിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ തന്നെ ഒരു പക്ഷിയാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. സോ ഒബ്വിയസ്ലി നമ്മളുടെ ആംബിഷനോടുകൂടി പറക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷേ മേലിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തൊരു ലിമിറ്റഡ് എന്താ പറയുക സ്പെക്ക് ഇൻ ദ വേൾഡ് ആണെന്നുള്ള ഒരു റിയലൈസേഷനും കൂടെ വരും.
1: അവിടെ നിന്ന് ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാഡം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിംഗ് കമാൻഡർ എന്നുള്ള നിലയിൽ എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ലീഡർഷിപ്പിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു എടുക്കുന്നത്?
0: സർവീസിൽ നമ്മൾ കയറുമ്പോൾ നമുക്കൊരു കമ്മീഷൻഡ് റാങ്കും നോൺ കമ്മീഷൻഡ് റാങ്കും പിന്നെ നോൺ കമ്പാറ്റന്റ് എൻറോൾഡ് എന്നും പറഞ്ഞു പിന്നെ സിവിലിയൻസ്, ഇങ്ങനെ 4 കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉള്ള പ്ലസ് കോൺട്രാക്ച്വൽ എംപ്ലോയീസും ഉണ്ട്. അപ്പം ഞാൻ കയറിയ സമയത്ത് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ്, എന്റെ കമ്മീഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ട്, ഇറ്റ് ഈസ് ഇക്വലന്റ് ടു മെയിൽ കേഡറ്റ്സിന്റെ അതേ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എന്റെ പോസ്റ്റിംഗ് വന്നത് താമ്പരം എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേഷനിലാണ്. അവിടെ എയർമെൻ ട്രെയിനിങ് എന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ ഇത് നോൺ കമ്മീഷൻ റാങ്കിലെ ആൾക്കാരുടെ ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥലത്താണ്. അപ്പോ ഇനീഷ്യൽ ബാച്ചസിലെ പെൺകുട്ടികൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ എന്റെ അച്ഛന്റെ പ്രായമുള്ള ഓഫീസർ അല്ലാത്ത, അതായത് നോൺ ഓഫീസർ കാഡറിലുള്ള ആൾക്കാർ, അവര് വളരെയധികം നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു. കോൺട്രറി ടു ദ ജനറൽ പെർസെപ്ഷൻ, ഞാൻ അനുഭവിച്ച എന്റെ എന്താ പറയുക എൻവയൺമെന്റിൽ വന്ന എയർമെൻസ് എത്ര പേരുണ്ടായിരുന്നു, എല്ലാവരും വളരെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനും ഓഫീസേഴ്സിനെയും കാട്ടിലും പല കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും നമ്മളെ ഗൈഡ് ചെയ്യുന്ന പലരും നോൺ ഓഫീസർ കാഡറിലുള്ള വ്യക്തികൾക്കായി ഞാൻ പറഞ്ഞതുപോലെ എന്റെ അച്ഛന്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അന്നൊക്കെ പൈലറ്റ് ഓഫീസർ എന്നും പറഞ്ഞൊരു റാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ പൈലറ്റ് ഓഫീസർ 2 വർഷം, അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആവും 3rd വർഷം, പിന്നെ 6 വർഷം കഴിഞ്ഞിട്ട് സ്ക്വാഡ് ലീഡർ ആവും, പിന്നെ ഒരു 13 വർഷം സെർവ് ചെയ്താലേ അടുത്ത റാങ്ക് വിംഗ് കമാൻഡർ ആയിട്ട് വരത്തുള്ളൂ. നമ്മളെ ഓരോ റാങ്ക് ഇടുമ്പോഴും അതിന്റെ റെസ്പോൺസിബിലിറ്റി അതേപോലെ കൂടുകയാണ്. കാരണം നമ്മൾ ഹയറാർക്കിയിൽ നമ്മളുടെ കീഴിൽ എത്രയും ആൾക്കാർ വരികയാണ്. അപ്പൊ ഡിസിപ്ലിൻ, സെക്യൂരിറ്റി, ഫിനാൻസസ്, ഇൻഫാക്ട് അക്കൌണ്ടിംഗ് ഒക്കെ അവിടെ നമ്മളുടെ കയ്യിൽ വരുന്ന എമൗണ്ടും നമ്മൾ ഡീൽ ചെയ്യുന്ന എമൗണ്ടിന്റെയും വോള്യൂം എത്രയാണ്, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇന്റഗ്രിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ആസ്പെക്ടിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള അത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്.
1: ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ റെഡ് ആരോ കുറിച്ചിട്ടാണ്.
0: റെഡ് ആരോയുടെ ഡിസ്പ്ലേ വന്നത് ഫ്രസ്ട്രേഷൻ ആഗ്രയിലാണ്. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രാൻസ്പോർട്ട് ബേസ് ഇൻ ഇന്ത്യയാണ്. അവിടെ റെഡ് ആരോയുടെ എയർ ഷോ വന്നപ്പോൾ, ഇപ്പൊ നമ്മൾ എയറോ ഇന്ത്യ, ഇൻഫാക്ട് ഐ ഹാഡ് ദ ഫോർച്യൂൺ ഓഫ് ബീയിങ് ദ സെക്യൂരിറ്റി ഓഫീസർ എയറോ ആദ്യം എയറോ ഇന്ത്യയുടെ ആദ്യത്തെ ഷോ ഇൻ ബാംഗ്ലൂരിൽ. എന്റെ ടൈമിലാണ് അത് തുടങ്ങിയത്. റെഡ് ആരോയുടെ ഫ്രഞ്ച് ഡിസ്പ്ലേ വന്നപ്പോഴത്തേക്കും അതിന്റെ അവിടുന്ന് വരുന്ന ആൾക്കാരുടെ കോർഡിനേഷൻ, അതിലോട്ടുള്ള ലൈസൺ, അതിന്റെ സെക്യൂരിറ്റി. അപ്പൊ ഞാൻ അന്ന് സ്ക്വാഡ് ലീഡർ റാങ്കിലായിരുന്നു. അപ്പൊ എനിക്ക് മേലുള്ള ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജി എൽ ഹിരേമഠ് എന്നും പറഞ്ഞിട്ട്, ഗുരുദേവ് ലിംഗയ്യ ഹിരേമഠ്, അദ്ദേഹം എയർ കമോഡറായിട്ടാണ് റിട്ടയർ ആയത്. സിവിലിയൻസിനെയും കൂടെ നമ്മൾ പുറത്തുള്ള ആൾക്കാരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർഫോഴ്സിന്റെ ഒരു പബ്ലിസിറ്റിയാണ്, സെക്യൂരിറ്റിയാണ് നമ്മൾ ഇതിലെല്ലാം മേജർ ആയിട്ട് വരുന്നത്. പ്ലസ് ഈ പുറത്തുനിന്ന് ഒരു രാജ്യത്തിന് ഒരു ഒരു ഡിസ്പ്ലേ ടീം വരുമ്പോഴത്തേക്കും ആ ഡിസ്പ്ലേ ടീമിനോടുള്ള നമ്മളെ ഇന്ററാക്ഷൻ, അവർക്ക് വീണ്ടും വരാനുള്ള ഒരു താല്പര്യം വരിക, നമ്മളുടെ ടീമിനെ അങ്ങോട്ട് ക്ഷണിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളുടെ അജണ്ട. അപ്പൊ ആ അജണ്ടയോടുകൂടി അതിന്റെ ഫോക്കസോടുകൂടി നമ്മൾ നീങ്ങും. അപ്പൊ ഏതൊരു എന്താ പറയുക, ഒരു യുദ്ധമായാലും ഒരു നമുക്ക് ചെയ്യേണ്ട ഒരു പണിയായിരുന്നാലും ഇൻ എയർഫോഴ്സ് അതിലൊരു ഫോക്കസും ഒരു മിഷനും ഉണ്ടാവും. എല്ലാത്തിലും ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇവിടുന്ന് വഴുതക്കാട് വരെ പോകണം അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് പാളയം വരെ പോകണം എന്ന് പറയുമ്പോൾ അതെന്റെ ഫോക്കസാണ്. അതെങ്ങനെ പോകും എന്നുള്ളത് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എന്റെ മിഷനായിരിക്കും. ഇങ്ങനത്തെ പല, നോട്ട് ഓൺലി റെഡ് ആരോസ്, ഓരോ കാർഗിൽ ഓപ്പറാക്രം, പിന്നെ ഒരു എൻക്രോച്ച് ലാൻഡിന്റെ ഒരു സ്ട്രക്ചറിനെ ഡിമോളിഷ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ പല റോൾസ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് എയർഫോഴ്സ്.
1: ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായി 15 വർഷത്തിന് ശേഷം എന്താണ് യൂണിഫോം മാറി വരുമ്പോൾ ബിസിനസ്സിലേക്ക്, ഓണ്ടർപ്രണർഷിപ്പിലോട്ടാണ് മാഡം വരുന്നത്. പൊതുവേ ആൾക്കാർ എന്താണ് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പൊതുവേ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്?
0: പറഞ്ഞത് കറക്റ്റാണ്. ഡിസിപ്ലിൻ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ആവത്തുള്ളൂ ഏതൊരു ഓർഗനൈസേഷനിലും. പെർട്ടിക്കുലർലി ഓൺട്രപ്രണർഷിപ്പ് പോലത്തെ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഡിസിപ്ലിൻ വിൽ ഒൺലി ഗെറ്റ് യു സോ ഫാർ. പക്ഷെ അതിന് അഡാപ്റ്റബിലിറ്റി, ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞതിന്റെ വേർഡിന്റെ വേറൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ എത്രമാത്രം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നു ആ എൻവയൺമെന്റിൽ, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, ഞാൻ എത്ര അൺലേൺ ചെയ്യും. കാരണം സർവീസിലുള്ള ടേംസ്, സർവീസിലുള്ള എൻവയൺമെന്റ് അല്ല പുറത്തിറങ്ങുമ്പോൾ. ഹയറാർക്കി ഇല്ല, പ്ലെയിൻ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്ടേഷൻസോട്, ഏത് എക്സ്പെക്ടേഷനിലോടുകൂടി നമ്മൾ പുറത്തിറങ്ങുന്നു, ആ എക്സ്പെക്ടേഷൻ നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു എൻവയൺമെന്റുമായിട്ട് എത്ര പെട്ടെന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, അതായിരിക്കും എന്റെ ഗ്രോത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ, ആ ഒരു അറിവ്, ആ ഒരു വിസ്ഡം എനിക്ക് എത്ര പെട്ടെന്ന് വരുന്നു, എനിക്കല്ല എന്നെ പോലെ എത്രയൊക്കെ ആൾക്കാർ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ടോ അതെനിക്ക് പകർന്നു തന്നത് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗണേഷ് എന്നും പറഞ്ഞിട്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അക്കൌണ്ട്സ് ബ്രാഞ്ചിലെ ഒരു ഓഫീസറായിരുന്നു. ഞാൻ സർവീസ് ഏകദേശം ഇടാറായ സമയത്ത് അദ്ദേഹം അന്ന് ഓഫർ തന്നതാണ് റിലയൻസിൽ അന്ന് ജോയിൻ ചെയ്യേണ്ടത്. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഹി പാസ്ഡ് അവേ. പക്ഷേ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, സർവീസിലെ ഒറ്റ ജാർഗൻ യൂസ് ചെയ്യരുത്, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് അതിന് സിനോണിംസ് എന്തുവാണ്, പിന്നെ സർവീസിന്റെ എൻവയൺമെന്റ് അല്ല, ദിസ് ഇസ് എ ന്യൂ ലൈഫ്. അപ്പൊ നമ്മള് ഒരു എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു അവനോണ്ട് വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അഡാപ്റ്റ് ചെയ്യുന്ന. പിന്നെ പെണ്ണുങ്ങൾക്ക് ഐ തിങ്ക് ദേ അഡാപ്റ്റ് ഫാസ്റ്റർ, കാരണം അവർക്ക് പല റോൾസ് അവരുടെ ജീവിതത്തിൽ വരും, അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എത്ര പെട്ടെന്ന് വരുന്നു ആ ഒരു. ആൻഡ് വൈ ഐ ചോസ് ഇസ് ബിക്കോസ് സർവീസിൽ അന്ന് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പെർമനന്റ് കമ്മീഷൻ എന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോ എന്തായിരുന്നാലും എനിക്ക് വിടേണ്ടതായിരുന്നു. അപ്പൊ ആ വിടുമ്പോൾ ഏത് ഓപ്ഷൻ ഉണ്ട്? അപ്പൊ ആദ്യം ഡെഫിനറ്റ്ലി ഞാൻ ഓൺട്രപ്രണർഷിപ്പിലല്ല പോയത്. ഞാനൊരു ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിൽ അവരെ റെസിഡന്റ് ഡയറക്ടർ ആയിട്ടാണ് കയറിയത്. അവിടെ ഒരു ഇൻഡോ US SME ഫോറത്തിന്റെ ലീഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു എനിക്ക് US ഡെലിഗേഷൻ ഇവിടെ വന്നപ്പോൾ. അന്ന് എനിക്ക് മനസ്സിലായ ബിസിനസ് എന്ന് പറയുന്നതും ഈ ട്രേഡ് ഡെലിഗേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ, നമ്മൾക്ക് ഇന്ത്യയിലെ ബിസിനസ് ഇസ് അനദർ മിഷൻ ടു മേക്ക് ദിസ് കൺട്രി ബിഗ്. അപ്പോൾ എന്നാൽ ഒരു ചെറിയ തോതിൽ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ഓറിയന്റേഷനു കൂടിയാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തത്.
1: മെഡിക്കൽ മേഖലയാണ് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഒരുപക്ഷെ ലോക്കൽ ടു ഗ്ലോബൽ എന്നൊക്കെ പറയാവുന്ന പോലെ നട്മെഗ് കാർഡ്, ഈ രണ്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: മെഡിക്കേഡ് എന്നുള്ള ഒരു സംരംഭം, ആക്ച്വലി എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്, അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, US എഡ്യൂക്കേറ്റഡ് ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഇൻഫാക്ട് സിറ്റീസിലല്ല, മെട്രോസിലല്ല, 2-tier 3-tier സിറ്റീസിൽ എങ്ങനെ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാം, ആ ഒരു ഓറിയന്റേഷൻ. ഇത് ഗ്ലോബൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്, അങ്ങനത്തെ ഒരു സമ്മിറ്റിൽ ഞാൻ മീറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇത് ഒരു കോൺവെർസേഷനിൽ ഇത് എന്നോട് പറഞ്ഞപ്പോൾ അതുമായിട്ട് ഞാൻ സിങ്ക് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പാർട്ട്ണറായിട്ട് ഇങ്ങനൊരു ഫേമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പാർട്ട്ണറിനെ തിരക്കുന്നുണ്ട്. ആരെങ്കിലും കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത ഒരു ഫീൽഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ കോൺവെർസേഷൻ വന്നതിലാണ് ഞാൻ ഈ ഒരു മെഡിക്കേഡ് ഈഥോസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ആക്ച്വലി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലും ഇത് ഹോസ്പിറ്റലല്ല, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഏതൊരു ഹോസ്പിറ്റലിലും അതിനെ റൺ ചെയ്യാൻ അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിലാണ് പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഉള്ളതായാലും ഒരു ക്യാഷ്ലെസ് പേഷ്യന്റ് വന്നിരുന്നാലും അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഇമീഡിയറ്റ് ആയിരിക്കും. പക്ഷെ ഈ മണി റിയലൈസ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരാൻ റഫ്ലി അറൌണ്ട് 60-90 days എടുക്കും. പക്ഷെ ഇപ്പൊ പേഷ്യന്റ് എ വന്നിട്ട് ആ 90 ഡേയ്സിനകത്ത് പിന്നെയും എ ബി സി ഡി കുറെ അതർ പേഷ്യൻസ് വരുന്നു. അപ്പൊ കൺസ്യൂമബിൾസ് ആയാലും ബാക്കി ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ആയിരുന്നാൽ അത് നടന്നു പോകണം. അപ്പൊ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ അതിനൊരു ബിഗ് ഗ്യാപ്പ് കൺട്രിയിലുണ്ട്. അപ്പൊ ആ ഒരു മാർക്കറ്റാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഒന്ന്. സെക്കൻഡ്, എക്യുപ്മെന്റ്സ്. മിക്ക ഹോസ്പിറ്റൽസിലും പഴയ എക്യുപ്മെന്റ്സ് ആണ് ഇരിക്കുന്നത്. ഞാൻ മെട്രോസ് അല്ല പറയുന്നത്, ഞാൻ 2-tier 3-tier ചെറിയ ചെറിയ ക്ലിനിക്സ് അങ്ങനത്തെ. ആ ഹോസ്പിറ്റലിൽ അവർക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, വളരെയധികം പൈസ വേണം വലിയ വലിയ എക്യുപ്മെന്റ്സ് വാങ്ങാൻ. അപ്പോൾ പലരും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്ന പഴയ എക്യുപ്മെന്റ്സ് ഇവർ വാങ്ങും. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായി, വാങ്ങുന്നതിന് പകരം ഇതിനൊരു ലീസിംഗ് മോഡൽ എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവന്നാൽ ഇതെങ്ങനെ നടക്കും. അത് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് 2-3 ഹോസ്പിറ്റൽസ് ചെയ്ത് നോക്കി. പിന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം, അതിലെന്തെങ്കിലും ഒരു പുതിയ എന്താ പറയുക ടെക്നോളജി ഡെവലപ്മെന്റ് അപ്ഗ്രേഡേഷൻ വരുമ്പോൾ അതിനെ റീഫർബിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള മേജർ കമ്പനീസിനോടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ദാറ്റ് ഇസ് മൈ സെക്കൻഡ് തിങ് ദാറ്റ് ഐ ഡു. തേർഡ്, ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ ഞാൻ നോക്കിയത്, ഇൻഷുറൻസിനും ഇതേ ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഇൻഷുറൻസ് കമ്പനി അവർക്കൊരു ഇൻഷുറൻസ് പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ഒതന്റിസിറ്റി നോക്കി ആ ഇൻഷുറൻസ് പേയ്മെന്റ് ബാഡ് ഡെറ്റ് ആയിട്ട് പോകുന്ന പല റോങ് ക്ലെയിംസ് ആയിട്ട് പോകുന്ന പല ഇൻഷുറൻസ് കമ്പനീസും ഉണ്ട്. അത് കാരണം ശരിക്കുമുള്ള പേഷ്യൻസിന് ആ മണി കിട്ടാതെയും പോയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതും, ഇൻഷുറൻസും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിലെ വർക്കിംഗ് ക്യാപിറ്റലും എക്യുപ്മെന്റ് ലീസിങ്ങും, ഈ 4-5 ഇതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യന്റിന് ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കണം എന്നുള്ളൊരു സിസ്റ്റം ഞാൻ ഇന്ത്യയിൽ വളരെ അധികം കാണുന്നു. പക്ഷേ പല ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു വേർഡ് കോൾസ് P4 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ പ്രിവെന്റീവ് പേഴ്സണൽ പാർട്ടിസിപ്പേറ്ററി ആൻഡ് വൺ മോർ വേർഡ് ഇസ് ദയർ, ഐ എം മിസ്സിംഗ് ദാറ്റ്. ബേസിക്കലി ഒരു ഡയബറ്റീസ് വന്ന ആളിന് ഒന്നുകിൽ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അത് അഡ്രസ്സോ റിഡ്രസ്സോ ചെയ്യണം. ഒരാൾ പരാതി പറയുമ്പം അതിനെ നമ്മൾക്ക് എങ്ങനെയാ അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാ പരിഹാരം ഉണ്ടാക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മൾ ശരീരത്തിനെ നോക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ലൈഫ് സ്റ്റൈൽ വഴിയും വെൽനസ് പ്രോഗ്രാംസ് വഴിയും കൊണ്ടുവരാൻ പറ്റും, ആ ഒരു സെഗ്മെന്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു. സ്റ്റാർട്ടപ്പിൽ വന്നപ്പോൾ ആ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കി ഈ സ്റ്റാർട്ടപ്സ് പലർക്കും ഐഡിയ ഉണ്ട്, പക്ഷെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ആ കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ചിലരും കൺവേർട്ട് ചെയ്യാനുള്ള നമ്മൾ രീതി പറഞ്ഞു കൊടുത്തിരുന്നാലും അത് കഴിഞ്ഞ് അവർ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്ട് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻക്യുബേഷൻ, ആക്സിലേറ്റർ പ്രോഗ്രാം, ഇങ്ങനത്തെ പലതും അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺഗ്ലോമറേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതിന്റെ ഒരു കൊഹോട്ട്, അതിന്റെ ഒരു ഗ്രൂപ്പ്സ് വെച്ചിട്ട് അവർക്ക് തമ്മിൽ തമ്മിൽ ലേണിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ചെയ്യുക. പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു കർണാടകയിലെ ഇൻസിഡന്റലി പ്രസാർ ഭാരതി വഴി നമ്മളൊരു ഇഷാക് ടാങ്ക് ഇക്വലന്റ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടപ്സിനെ, ലോക്കൽ സ്റ്റാർട്ടപ്സ്, നോട്ട് ദ ഹൈഫൈ സ്റ്റാർട്ടപ്സ്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ചെറിയ എമൗണ്ടിൽ വരുന്ന സ്റ്റാർട്ടപ്സ്, ഒരു 300 സ്റ്റാർട്ടപ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അതിന്റെ ഇവാലുവേഷൻ നടത്തി അതിനൊരു പ്രൊമോഷൻ. അപ്പോഴത്തേക്കും കോവിഡ് വന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് വി കുഡ് ഇനിഷ്യേറ്റ് ദാറ്റ് പ്രോസസ്. അത് കാരണം ഇപ്പൊ പലയിടത്തും അത് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ മെഡിക്കേഡിന്റെ റോൾ ബ്രോഡ്ലി ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ടപ്പിലും ഇതിലും അങ്ങനെ വന്നു അങ്ങനെയാണ്. നട്ട്മേക്ക് ആക്ച്വലി എന്റെ ബ്രദർ ഇൻ ലോയ്ക്ക് ഒരു കാഷ്യൂ ബിസിനസ് ഉണ്ട്, കൊല്ലത്താണ്. അപ്പൊ അദ്ദേഹം ഈ കാഷ്യൂ ബിസിനസ്സിൽ വന്ന് കാഷ്യൂ ബിസിനസ് കുറച്ച് ഡ്വിൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹി റിയലൈസ് ദാറ്റ് ഹി നീഡ് ടു ഡൈവേഴ്സിഫൈ. അങ്ങനെ വിചാരിച്ചപ്പോൾ ഹി റിയലൈസ് ദാറ്റ് ഇന്ന് പല കൺട്രീസിലും ഈ കാഷ്യൂ എക്സ്പോർട്ട് ചെയ്യുന്ന പല കൺട്രീസിലും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ നിന്ന് എന്തെങ്കിലും ഒരു യുണീക്ക് ഐറ്റം നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാൻ ഉള്ള ഓപ്ഷനുണ്ട്. അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങാം എന്ന് കരുതിയത്. അത് ഇൻഫാക്ട് ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ട് അത് നടക്കുന്നുണ്ട്.
1: ഇതിന്റെ കൂടെയൊക്കെ തന്നെയാണ് ഒപ്പം കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ ഉള്ള ആളാണ്. അപ്പോ ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ എന്നെ ആക്ച്വലി ഇനിഷ്യേറ്റ് ചെയ്തത് സംബഡി, ഒരു ഐ പി കോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൊഫഷണൽ ഐ തിങ്ക് കോൺഫറൻസ് ആണെന്ന് തോന്നുന്നു, നന്ദകുമാർ കർത്ത എന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് എന്നെ ഇത് ഐ പി കോണിൽ ആദ്യം കൊണ്ടുവന്നത്. ഐ പി കോൺ വഴിയാണ് ഞാൻ ടി എം എയിലേക്ക്, ഒരു ടി എം എ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. അവിടെ ഞാൻ വന്ന സമയത്ത് അന്ന് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് ഈ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല അവരുടെ ആക്ടിവിറ്റീസിലും ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഓർഗനൈസേഷനിലെ ഒരു പ്രസിഡന്റ് ആയിട്ട് എലക്ട് ആയ ഹരികേഷ് എന്നും പറഞ്ഞിട്ടൊരു വ്യക്തി എന്നോട് അതിൽ സ്റ്റുഡന്റ് ചാപ്റ്ററിനെ ഒന്ന് ആക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, ക്യാൻ യു ടേക്ക് ഓവർ എ സ്റ്റുഡന്റ് ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ അവരുടെ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഞാൻ 2019 സ്റ്റുഡന്റ് ചാപ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് കയറുന്നു. ആ വർഷം നമ്മൾ 12 സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ് ടി എം എയുടെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം ബി സ്കൂൾസാണ്, ബിസിനസ് സ്കൂൾസാണ്. അപ്പോൾ അവർക്ക് ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷനിൽ ഇവിടുത്തെ എത്രമാത്രം ബിസിനസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക, എന്തെങ്കിലും അവരുടേതായ ഉള്ള കഴിവ്, അതായത് വെതർ ദേ ക്യാൻ, അവർക്ക് ടോപ്പിക്സ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പേപ്പർ പ്രസന്റേഷൻ ചെയ്യുക, അതിന്റെ ഒരു ആനുവൽ കൺവെൻഷൻ ഉണ്ട് ട്രിമ എന്നും പറഞ്ഞിട്ട് അന്ന് അവർക്ക് അതിന്റെ അവാർഡ് കൊടുക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് സ്റ്റുഡന്റ് ചാപ്റ്റർ ചെയ്തത്. അതിന്റെ അടുത്ത വർഷം എനിക്ക് എം ഡി പി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ആ റോള് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു വർഷം ബ്രേക്ക് എടുത്തു, ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് ഏതൊരു കാര്യം നമ്മൾ ചെയ്തിരുന്നാലും അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പോയാൽ ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാഗ്നന്റ് ആവും. അപ്പൊ വേറൊരു ആള് അത് വന്ന് ഹാൻഡിൽ ചെയ്യുന്നതിൽ എനിക്കും അത് വെച്ച് പഠിക്കാം. അതിന്റെ നെക്സ്റ്റ് ഇയർ ഐ വാസ് അഗെയിൻ കോൾഡ് ബാക്ക് ടു ടേക്ക് ഓവർ ആസ് ടു കം ആസ് സെക്രട്ടറി. അങ്ങനെ ഞാൻ എന്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ പത്മകുമാർ ലൈഫ് സയൻസ് പാർക്കിന്റെ സ്പെഷ്യൽ ഓഫീസറും കെ എം ടി സിയുടെ ചെയർപേഴ്സണുമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ സെക്രട്ടറി ആയിരുന്നു. വളരെ ക്ലിയർ തിങ്കിങ്, വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് കിട്ടിയ ഒരു എൻവയൺമെന്റ് വാസ് വെരി വെരി വെരി കൺജീനിയൽ. അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എപ്പോഴും ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ട്രിവാൻഡ്രം എന്നുള്ളൊരു സിറ്റിയിൽ ഇത്രയും ഒരു ഫീൽഡുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് ഈ മാനേജ്മെന്റ് അസോസിയേഷൻ വഴി പല മാനേജ്മെന്റ് പ്രോസസ്സും അതിന്റെ സിസ്റ്റംസിനെയും എത്തിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ടി എം എ. പിന്നെ ആനുവൽ കൺവെൻഷനും വേറെ പല ആക്ടിവിറ്റീസും ടി എം എയിലുണ്ട്. അത് രണ്ടു വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ ഞാൻ അവരുടെ അഡ്വൈസറി ബോർഡ് ഇതിലാണ്.
1: നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതിന്റെ കൂടെ തന്നെ ക്ലാസ് എടുക്കാനും പോകുന്നുണ്ട് ഐ ഐ ടി, അത് ചെറിയ സ്ഥലത്തല്ല ഐ ഐ ടി പോലുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പുതിയൊരു തലമുറയെ കാണുന്നത്, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആ ഒരു മേഖലയിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ?
0: കുട്ടികളും എന്റെയൊക്കെ ജനറേഷനെയും കാട്ടിലും വളരെയധികം അവർക്ക് ഒരു പ്ലഥോറ ഓഫ് നോളജ് ഉള്ള ഒരു വേൾഡിലാണ് ഈ കുട്ടികളൊക്കെ ജനിച്ചിരിക്കുന്നത്. ഞാനൊരു ബുക്ക് എടുത്തിട്ട് അത് ഫുൾ വായിച്ചാലേ എനിക്ക് അതിന്റെ ഒരു കണ്ടന്റ് മനസ്സിലാവുള്ളൂ. ഇവർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും ഏത് ബുക്കിൽ ഏത് ആസ്പെക്ട് അവർ വായിക്കണം. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ കോൺട്രറി ടു വാട്ട് ദ മീഡിയ സേസ്, ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഇന്റലിജൻസ് കുറവാണെന്ന് പറയുന്ന പല ആർട്ടിക്കിളും ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. എനിക്ക് തോന്നുന്നത് അവർക്ക് നമ്മളെയും കാട്ടിലും വളരെയധികം മുന്നോട്ട് അവർക്ക് ഒരു വിഷൻ ഉള്ള കുട്ടികളാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മളും അത് അതിനൊപ്പം പഠിച്ചുകൊണ്ടിരിക്കണം. അത് കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ നോളജ് കിട്ടുന്നതുകൊണ്ട് ദേ ആർ ഓൾസോ ലിറ്റിൽ ഇംപേഷ്യന്റ്. അത് അവരുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മുതിർന്ന ആളുടെ വിസ്ഡം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് മടിയുണ്ട്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജിനെ വളരെ മയത്തോടുകൂടി ഹാൻഡിൽ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ ആംബിഷ്യസ് ആണ്, വളരെ ചൂസിയാണ്, വളരെ എന്താ പറയുക ഇംപേഷ്യന്റ് ആണ്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഐ ഐ ടി പോലുള്ള ഓർഗനൈസേഷനിൽ ഞാൻ ആക്ച്വലി മെന്ററിംഗ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിന്റെ. അത് നല്ലൊരു ജേർണിയാണ്, ബിക്കോസ് എനിക്ക് അറിഞ്ഞുകൂടാത്ത പല ഫീൽഡും അവർ കാരണമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവരെ മെന്റർ ചെയ്യുമ്പോൾ ഞാൻ ആ ഫീൽഡിനെ പറ്റി പഠിക്കണം. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ കഴിയുമ്പോൾ ഞാൻ ഒരു വീക്ക് അവരോട് ചോദിക്കും, എനിക്കൊരു വീക്ക് തരൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ എൻ്റർ ഇൻ ടു ദ മെയിൻ മെന്ററിംഗ് സെഷൻ. അപ്പൊ ആ ഒരാഴ്ച കൊണ്ട് ഞാൻ അവരുടെ ആ ഫീൽഡിൽ ലോകത്തിലുള്ള ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, ആ കമ്പനീസിൽ ആരെങ്കിലും ഓൾറെഡി ഇതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടോ അതെല്ലാം പഠിച്ചിട്ടേ എനിക്ക് അവരുടെ അടുത്ത് പിന്നെയും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ലേണിംഗ് ആണ്. കുട്ടികൾ ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്ന് പറയുന്ന പോലെ അവരാണ് ഇപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികളാണ് നമ്മളെ ഇപ്പോൾ പലതും പഠിപ്പിക്കുന്നത്. അവരറിയുന്നില്ല നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം.
1: അതുപോലെ എന്താണ് കോംബാറ്റിംഗ് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ എന്നുള്ളൊരു അപ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം മാഡം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, അതായത് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് എന്നൊരു കാര്യമാണ് മാഡം അവിടെയും ഒന്ന് പറയാമോ?
0: പോഷ് ഗൈഡ്ലൈൻസ് വന്ന വർഷം ഞാനൊക്കെ ഇൻ ലേറ്റ് അറ്റ്ലീസ്റ്റ് മിഡ് 20s ആയിരുന്ന സമയത്താണ് പോഷ് ഗൈഡ്ലൈൻസ് വരുന്നത്. ആ സമയത്ത് ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് കമ്പാരറ്റീവ്ലി കുറവായിരുന്നു. ഇന്ന് പോഷ് ഗൈഡ്ലൈൻസ് ഉണ്ടെങ്കിൽ പോലും പലയിടത്തും അതിന് വേറെ പല ആംഗിളും ഉണ്ടെങ്കിലും സെക്ഷുവൽ അബ്യൂസും സെക്ഷുവൽ വയലൻസും ഇന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു അവയർനെസ് ഒരു ഒരു സിസ്റ്റമാറ്റിക് ലെവലില് നമ്മൾ സ്കൂൾ മുതലേ പഠിപ്പിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ ഒരു കമ്പനിയിൽ കയറിയിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു മെന്റൽ മേക്ക് ഉണ്ട്. ഒരു കുട്ടി ഒരാണായാലും പെണ്ണായാലും അവര് അവരുടെ ഇന്ററാക്ഷനും വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് എന്നുള്ളൊരു സെൻസ് അത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ ആസ് എ സൊസൈറ്റി നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഏതൊരു കാര്യവും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ ശരിയാണെങ്കിൽ അതിനെ എത്ര നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, തെറ്റാണെങ്കിൽ അതിനെ എത്ര നമുക്ക് കൺട്രോൾ ചെയ്യാം, ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ കറക്റ്റീവ് ആക്ഷനോടുകൂടി നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വയലൻസ് എഗൻസ്റ്റ് വിമൻ ഇസ് അബ്സല്യൂട്ട്ലി നോ, ആൻഡ് വയലൻസ് ത്രൂ വേർഡ്സ് ത്രൂ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് പാസീവ് അഗ്രസീവ് സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മൾ പെൺകുട്ടികളെയും വളരെ ചെറിയതിലേ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ഹൗ ടു സേ നോ, ഞാനത് റിപ്പീറ്റഡ്ലി പറയുന്നതാണ്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഒരു കാര്യം നോ എന്ന് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വളരെ അഗ്രസീവായിട്ടൊക്കെ ഡീൽ ചെയ്യുമായിരിക്കും സിറ്റുവേഷൻ, പക്ഷെ ആ അഗ്രസീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ തന്നെ അവർ നോ എന്ന് പറയേണ്ട ഒരു ബിഹേവിയർ അതിന്റെ ഒരു എന്താ പറയുക, ദേ ഷുഡ് നോ ഹൗ ടു സേ നോ ടു ബി ടു കട്ട് ഇറ്റ് ഷോർട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നെങ്കിലും വെൻ ഐ എം സേയിങ് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ദർ ഇസ് ഓൾസോ ഫ്ലിപ്പ് സൈഡ്. ഈ പോഷ് ഗൈഡ്ലൈൻസ് വെച്ചിട്ട് ഒരു സെക്ഷുവൽ അബ്യൂസ് എന്ന് പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും പലരും ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് വിമൻ ഉള്ളി. അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സിസ്റ്റം ഷുഡ് കം ഇൻ പ്ലേസ്. ഈ ഇതിന്റെ ഒരു ബാലൻസ് നമ്മളെ സൊസൈറ്റിയിലും നമ്മളെ കമ്പനീസിലും വന്നാൽ ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ.
1: ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ആൻഡ് ബിൽഡിംഗ് ദ സിസ്റ്റംസ് എന്ന് തന്നെയാണ് മാഡം അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്, പക്ഷെ നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു വാചകത്തിൽ ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് മാഡത്തിൻ്റെ നിന്ന് തന്നെ കിട്ടിയതാണ്, ഡു ആൾ ദി ഗുഡ് ബൈ ആൾ ദി മീൻസ് ഇൻ ആൾ ദി വേസ് ഇൻ ആൾ ദി പ്ലേസസ് അറ്റ് ആൾ ദി ടൈംസ് ടു ആൾ ദി പീപ്പിൾ ആസ് ലോങ് ആസ് വി കാൻ.
0: താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു ആൻഡ് ഇങ്ങനെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ വളരെ സന്തോഷം.
2: റിട്ടയർഡ് വിംഗ് കമാൻഡറും സംരംഭകയും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ബി നായരുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്യാമിന്റെ സംഗീതത്തിലെ സുദാസ് പാടിയ ഗാനമാണ് ആദ്യം. പൂവച്ചൽ ഖാദർ എഴുതിയ ഈ ഗാനം എന്തിനോ പോക്കുന്ന പൂക്കൾ എന്ന ചിത്രത്തിൽ നിന്ന്.

ഒരു ഗാനം കൂടി. കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശങ്കർ ഗണേഷ്. ചിത്രം ചക്കിക്കൊത്ത ചങ്കരൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ലമേ.

മൂന്ന് പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 3 മണി. തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 3:45 വരെ നമുക്ക് ആസ്വദിക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. തമിഴ് സിനിമാ സംഗീതത്തിൽ റാപ്പ് ശൈലിക്ക് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്ത ഒരു ഗാനമാണ് ആദ്യം. 1994 പുറത്തുവന്ന കാതലൻ എന്ന ചിത്രത്തിനുവേണ്ടി സുരേഷ് പീറ്റേഴ്സ്, ഷാഹുൽ ഹമീദ്, താനി കുഞ്ചരമ്മ എന്നിവർ പാടിയത്. വൈരമുത്തുവിന്റെ ഗാനവരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം, പ്രഭുദേവയും നഗ്മയുമൊക്കെ രംഗത്ത് വരുന്ന ആ ഗാനം.

2018 പുറത്തുവന്ന ചാർലി ചാപ്ലിൻ 2-ലെ ഗാനം. ഗാനവരികൾ ചെല്ല തങ്കയ്യയുടേതാണ്. അമരീഷിന്റെ സംഗീതം. പ്രഭുദേവയും നിക്കി ഗിൽറാണിയും രംഗസാന്നിധ്യമായി ഈ ഗാനം പാടിയിരിക്കുന്നത് സെന്തിൽ ഗണേഷും രാജലക്ഷ്മിയുമാണ്.

2001 പുറത്തുവന്ന ഷാജഹാനിലെ ഗാനമാണ് തിരൈപ്പൂക്കളിൽ ഇനി. ശങ്കർ മഹാദേവനും രാധികയും പാടിയത്. വൈരമുത്തുവിന്റെ ഗാനവരികൾ മണിശർമ്മയുടെ സംഗീതം. വിജയും റിച്ച പല്ലോടും രംഗത്ത് വരുന്ന

വിജയും നീതിമോഹനും ജി വി പ്രകാശ് കുമാറിന്റെ സംഗീതത്തിൽ പാടിയ ഗാനമാണ് ഇനി. അരുൺ രാജ് കാമരാജാണ് പാട്ടെഴുതിയത്. 2016 വിജയും അമി കാശ്വാലും പ്രധാന വേഷങ്ങളിൽ വന്ന തെരിയിലെ ഗാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: തിരയിപ്പൂക്കൾ തുടരുകയാണ്. വാലിയുടെ ഗാനവരികൾ AR റഹ്മാന്റെ സംഗീതം, ഹരിഹരനും ഉദിത് നാരായണനും പാടിയ ഗാനം, പ്രഭുദേവ, ശിൽപാക്ഷെട്ടി, മധുബാല, വടിവേലു എന്നിവർ രംഗത്ത് വരുന്ന ഈ ഗാനം 1996 പുറത്തുവന്ന മിസ്റ്റർ റോമിയോ എന്ന ചിത്രത്തിൽ നിന്ന്.

2004 പുറത്തുവന്ന ഗില്ലി എന്ന ചിത്രത്തിലെ ഗാനമാണ് തിരൈപ്പൂക്കളിൽ ഇനി. യുഗഭാരതി എഴുതിയ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗറാണ്. വിജയ്, തൃഷ എന്നിവരൊക്കെ രംഗത്ത് വരുന്ന ഈ ഗാനം പാടിയത് ഉദിത് നാരായണനും സുജാതയും കൂട്ടരുമാണ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 3:45 വരെ. ഇപ്പോൾ സമയം 3:31.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
0: തിരയിപ്പൂക്കൾ തുടരുകയാണ്. 2011 പുറത്തുവന്ന 3 ഗാനമാണ് ഇനി. അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതത്തിൽ ധനുഷും ശ്രുതിഹാസനും പാടിയത്.

നേട്ടർ ഇല്ലാതെ മാറ്റം എന്നത് കാറ്റ് എൻ കാതിൽ ഏതോ സൊന്നത്. 1993 പുറത്തുവന്ന പുതിയ മുഖത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ, രേവതിയും സുരേഷ് ചന്ദ്ര മേനോനും രംഗത്തുവരുന്ന പ്രണയഗാനം.

ഇന്നത്തെ തിരയപ്പൂക്കളിൽ ഒരു ഗാനം കൂടി. 1994 പുറത്തുവന്ന മെയ് മാതം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ. വിനീതും സൊനാലി കുർക്കർണിയും രംഗത്തു വരുന്ന ഗാനം.

മെയ് മാതം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. കാതലൻ, ചാർലി ചാപ്ലിൻ 2, ഷാജഹാൻ, തെരി, മിസ്റ്റർ റോമിയോ, ഗില്ലി, പുതിയ മുഖം, മെയ് മാതം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് ഇന്ന് നമ്മൾ കേട്ടത്. തിരയിപ്പൂക്കൾ വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കേൾവിശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ENT വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുൽഫി എൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: വളരെ നല്ല നമസ്കാരം.
1: കേൾവിക്കുറവിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് സർ?
2: നിരവധി കാരണങ്ങൾ നമുക്ക് കേൾവി കുറവിനായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് ഈ സയന്റിഫിക്കലി നമുക്ക് പലതരം ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്യും. സയന്റിഫിക് എന്താ പറയുക, സെൻസറി ന്യൂറൽ ഡെഫ്നസ് എന്നും കണ്ടക്റ്റീവ് ഡെഫ്നസ് എന്നും മിക്സഡ് ഡെഫ്നസ് എന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള സയന്റിഫിക് ടെർമിനോളജീസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കേൾക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ കേൾവി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഒരു ചെറിയ ഭാഗം ഒഴിച്ചു നിർത്തി, അതായത് കൺജനറ്റലായി ജന്മനാ തന്നെ കേൾവി നമുക്ക് ലഭിക്കാത്ത ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആൾക്കാർക്കും, അതാണ് മെജോറിറ്റിയും, ഈ പിന്നീട് വരുന്ന അക്വേർഡായിട്ട് വരുന്ന കേൾവി കുറവാണ് ബഹുഭൂരിപക്ഷവും, അതിലെ ഏതാണ്ടൊരു നല്ല ശതമാനവും ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നിരവധി കാരണങ്ങൾ, ചെവിയിൽ കർണപ്പടത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതോടൊപ്പം കാരണം അത് ഓട്ടോറിസ് എക്സ്റ്റേണ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെവിയുടെ പുറത്തുണ്ടാകുന്ന അത് വളരെ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓട്ടോറിസ് മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെവിയുടെ മിഡിൽ ഇയറിൽ വരുന്ന ഇൻഫെക്ഷൻസ്, ആന്തരിക ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ട്, ഇതിന് മൂന്നും കാരണമാകാം. ഈ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു വാക്സ് പോലും, ഒരു വളരെ വളരെ നമ്മുടെ ചെവിയിലുള്ള ഒരു സാധാരണ സെക്രീഷനായി എല്ലാവർക്കും ആവശ്യമുള്ള ഈ സെക്രീഷൻസ് നമുക്ക് അക്യൂമുലേറ്റ് ചെയ്തിട്ട് വരുന്ന വാക്സ് പോലും ഒരു കേൾവി കുറവുണ്ടാക്കും. അത് നമുക്ക് കുട്ടികളിൽ പലപ്പോഴും തിരിച്ചറിയാതെ പോകും. അവർക്ക് ചെവി അടഞ്ഞിരിക്കുന്നു, കേൾക്കുന്നില്ല എന്ന് പറയും. പക്ഷെ അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചികിത്സയിലൂടെ അത് പരിപൂർണമായിട്ട് നമുക്ക് കേൾവി തിരിച്ചു നൽകാൻ കഴിയും. അതുപോലെ ഒന്നാണ് ഈ ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ. അത് കുട്ടികളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഓട്ടൈറ്റിസ് മീഡിയ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെവിയുടെയും മൂക്കിനെയും ഇടയ്ക്കുള്ള ട്യൂബിൽ നീര് കിട്ടുന്നത്. കുട്ടികളിലാണ് ഇത് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നിൽക്കുന്ന മൂക്കൊലിപ്പ്, തുമ്മൽ, ജലദോഷം, അലർജിയുടെ മറ്റ് ലക്ഷണങ്ങൾ, തൊണ്ടയ്ക്ക് വേദന, അത് മൂക്കിനും ചെവിക്കും ഇടയ്ക്കുള്ള ട്യൂബിലേക്ക് നീര് കെട്ടുകയും സാധാരണ ഒരു കണ്ടക്റ്റീവ് ഒരു കേൾവി കേൾക്കുന്ന പാത്വേക്ക് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ദീർഘനാൾ നിൽക്കുകയാണെങ്കിൽ, ഈ ഓട്ടോറിസ് മീഡിയ എഫ്യൂഷൻ നിൽക്കുന്നു, ചെവിയിലെ ഇൻഫെക്ഷൻ ദീർഘനാൾ നിൽക്കുകയാണെങ്കിൽ കർണപടത്തിൽ സുഷിരമുണ്ടാകുന്ന ഒരു രീതിയാണ്. കർണപടത്തിൽ സുഷിരമുണ്ടാവുകയും അവിടെ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാവുകയും നോർമലായിട്ടുള്ള ഒരു ഹിയറിംഗ് പാറ്റേണിന് തടസ്സം ഉണ്ടാവുകയും ചെയ്യും. അത് ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടോറിസ് മീഡിയ എന്ന് പറയുന്ന ഒരു നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടക്റ്റീവ് ഡെഫ്നസ്സിലേക്ക് പോകുന്നത്. ഇതിനി ആന്തരിക കർണത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിന് നെർവിനാവാം അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക കർണത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാകാം, ഇതെല്ലാം തന്നെയും നെർവിനുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും കേൾവിക്ക് കാരണമാകാം. പല സമയത്തും അതൊരു ഒരുപക്ഷെ ജന്മനാ തന്നെ ഉണ്ടാകുന്ന അസുഖം, ചില ഇൻഫെക്ഷൻസ് മൂലം നമുക്ക് നെർവിന് തകരാറ് വരാം. ഇതൊക്കെയാണ് സാധാരണ. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇതിലെ ഒരു നല്ല വിഭാഗവും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാനും വളരെ നേരത്തെ തന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആ കേൾവി പോകാതെ കാത്തു സൂക്ഷിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വസ്തുത.
1: സർ, അതുപോലെ തന്നെ ഒരാൾക്ക് കേൾവിക്കുറവുണ്ട് എന്ന് സംശയമുണ്ടായാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്?
2: നമുക്ക് തന്നെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും കേൾവിയിലുണ്ടാകുന്ന വ്യത്യാസം. പെട്ടെന്ന് പലപ്പോഴും നമുക്കൊരു ഡിനയലുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മുടെ തൊട്ടടുത്ത ഒരു ബന്ധു മരിച്ചുപോയോ എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു കേൾവി കുറവുണ്ട് എന്ന് മറ്റുള്ളവർ ആരെങ്കിലും സൂചിപ്പിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ആക്ച്വലി നമുക്കൊരു ഈർഷ്യ തോന്നും, ദേഷ്യം തോന്നും. അയാൾക്ക് എന്താ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത എന്താ എന്ന് അയാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പക്ഷേ ആരെങ്കിലും അങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേൾവി പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ഇപ്പം അവരുടെ തന്നെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്വയം നമുക്ക് കേൾവി അസസ് ചെയ്യാൻ വേണ്ടി സൗകര്യമുള്ള ആപ്പ് ലഭ്യമാണ്. അപ്പോൾ അതിൽ പരിശോധിക്കും, നമുക്ക് തന്നെ അറിയാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം അത് അതിൻ്റെ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. രണ്ടാമത്, ചിലപ്പോൾ ഒരു ഫോൺ വെക്കുമ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഫോൺ നമുക്ക് നിത്യേന ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ വോയിസിൽ ചെറിയ ശബ്ദമാണ് അതിനകത്ത്, ചെറിയ ശബ്ദമായതുകൊണ്ട് തന്നെ ഫോൺ വെക്കുമ്പോൾ കേൾവി കുറവ് അനുഭവപ്പെടുകയാണ്, അത് കേൾക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ശ്രവണത്തെ ഒരു കേൾവിയുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടാം. കുട്ടികളിൽ കുട്ടികളിൽ പ്രത്യേകിച്ച് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജന്മനാ തന്നെ വരുന്ന കുട്ടികളിൽ ചിലപ്പോൾ നമുക്ക് ജനിച്ച് കഴിഞ്ഞ ആ ഒരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തന്നെ കുട്ടി ശബ്ദത്തിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന രീതി, അല്ലെങ്കിൽ കരയുമ്പോൾ അല്ലെങ്കിൽ ശബ്ദമുണ്ടാകുന്ന ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്ന രീതി, കണ്ണുകളുടെ ചലനം, ഇതെല്ലാം കൊണ്ട് കേൾവിക്ക് തകരാറുണ്ടോ എന്ന ഒരു സംശയം അമ്മമാർക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് അത്തരം കുട്ടികളുടെ അത് വളരെ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നു. അത് ആദ്യമേ തന്നെ പരിശോധിക്കുകയും വേണം. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലാണെങ്കിൽ പലപ്പോഴും പഠനത്തിൽ പുറത്തേക്ക് പുറകോട്ട് പോകും, കേൾക്കുന്നില്ല. ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാതാകുന്നു. മാർക്ക് മുൻപ് പഠിച്ചുകൊണ്ടിരുന്ന, നല്ലവണ്ണം മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നല്ലവണ്ണം പഠനകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനകാര്യങ്ങളിൽ പുറകേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ടീച്ചർമാരത് സൂചിപ്പിക്കും, കുട്ടി പഠിക്കുന്നില്ല. പക്ഷെ കുട്ടി കേൾക്കുന്നില്ല, കുട്ടി കേൾക്കുന്നില്ലയോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പൊതുവേ പറയുകയാണെങ്കിൽ മറ്റുള്ള ഒരാൾ കേൾവി നമുക്ക് കുറവാണ് എന്ന് തമാശ രൂപേണ പറഞ്ഞാൽ പോലും അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്ക് അത് കൃത്യമായിട്ട് നോക്കുവാനും അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം. ഇപ്പോൾ കുട്ടികളിൽ ഒരു സ്ക്രീനിങ് ജനിച്ചപ്പോൾ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. അത് കഴിഞ്ഞും നാം അത്തരം ഒരു വിജിലൻസ് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
1: സർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ഹെഡ്സെറ്റുകൾ ധാരാളം പേർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ചെവിയിൽ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുന്നത് കേൾവിശക്തിയെ എത്രത്തോളം ബാധിക്കും എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: അബ്സല്യൂട്ട്ലി. ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. നമ്മുടെ ഒരു യങ്ങർ ജനറേഷൻ്റെ ഒരു രീതി നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയം തോന്നുന്നു അവരുടെ യൂസ് ചെയ്യുന്ന ഹെഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും മറ്റൊരാളിനെ ശല്യപ്പെടുത്തണം. രാവിലെ നടക്കാൻ പോകുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ ഇരിക്കുന്നു, അപ്പോഴൊക്കെയും അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഇരിക്കുന്നു. വീട്ടിലിരിക്കുമ്പോഴും ഫുൾ ടൈം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഒരു വീഡിയോ കാണുക, ഒരു സിനിമ കാണുക, ഇതൊക്കെ ഹെഡ്ഫോൺ വെച്ച് ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായിട്ട് കാണുകയാണ്. അടുത്ത ജനറേഷനിലെ ഒരു നല്ല ശതമാനം ആൾക്കാർ കേൾവി ഇല്ലായ്മയിലേക്ക് പോകുന്നതിനുള്ള കാരണം തന്നെ ഇതായി മാറും. അത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു നല്ലൊരു വിഭാഗത്തിനും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ പോലും ഇത് നിരന്തരം ചെയ്തു വരികയാണ്. അത് തീർത്തും അപകടകരമാണ്. കഴിവതും നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ വിചാരിക്കും യാത്ര ചെയ്യുമ്പോൾ കേൾക്കേണ്ട, മറ്റുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന തരത്തിൽ വോളിയം ഇടേണ്ട, വോളിയം മീൻസ് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെക്കാതെ തന്നെ ഇടാതിരിക്കുക. ആ സമയത്ത് വായിക്കുക. സി, യാത്ര ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ വായിക്കൂ. വായിക്കുന്ന വായനാശീലങ്ങളിലേക്ക് പോകുന്നതല്ലേ കൂടുതൽ നല്ലത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മീറ്റിംഗിലിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സൂം മീറ്റിംഗിലേക്ക് പോകുന്നു, ക്ലാസ്സുകൾ നോക്കുന്നു, അപ്പോഴും നമ്മൾ ഹെഡ്ഫോൺ ഇല്ലാതെ കേൾക്കുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷേ നമ്മൾ ബ്ലൂടൂത്ത് ഇയർപീസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 50% ഓളിയത്തിന് താഴെ മാത്രം വെക്കുക, അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുൻപൊക്കെ 70s അല്ലെങ്കിൽ ഒരു 50s 60s 70s ഒക്കെ വന്നുകൊണ്ടിരുന്ന കേൾവി കുറവ് ഇപ്പോൾ 30s 40s 40s വരുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ഉയർന്ന ശബ്ദം, നിരന്തരം ഹെഡ്ഫോൺ ഉപയോഗിച്ചുള്ള ശബ്ദം നിരന്തരം കേൾക്കുന്നതാണെന്നുള്ളത് ഒരു സംശയമില്ല. ആ കാര്യത്തിൽ വളരെ വളരെ ശക്തമായ അവയർനെസ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു.
1: സർ, കേൾവിക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ചികിത്സാരീതികളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: സി, അതിപ്പോൾ ചികിത്സ എന്താണ് കാരണം എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഒരു ഓട്ടൈനിസ് മീഡിയ ഫ്യൂഷൻ എന്ന് പറയാം, ചെവിയുടെയും മൂക്കിനെ ഇടയ്ക്കുള്ള ട്യൂബിൽ നീര് കെട്ടിക്കുന്ന, പലപ്പോഴും അത് മരുന്നുകൾ കൊണ്ട് ഭേദമാകും. ഒരു പക്ഷേ അത് മരുന്നിൽ മാറാതെ നിൽക്കുന്നു, അലർജി നിയന്ത്രിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻ മരുന്നുകൾ, നീസൽ ഡ്രോപ്സ്, ഇതൊക്കെ ഉപയോഗിച്ചൊക്കെ മാറാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ചില ആൾക്കാരുടെ സർജറി ആവശ്യമായി വന്നേക്കാം. അതാണ് സാധാരണഗതിയിൽ ഒരു കണ്ടക്റ്റീവ് ഡെഫിനസ് ഉള്ളത്. ഈവൻ ഒരു ഇമ്പാക്റ്റഡ് വാക്സ് കൊണ്ട് അടഞ്ഞിരിക്കുന്നു, അതിന് തടസ്സം മാറ്റുക, അതായത് ചെവിയിലേക്ക് ശബ്ദം പോകുന്നതിനുണ്ടാകുന്ന തടസ്സത്തെ മാറ്റുക. അത് എക്സ്റ്റേണൽ ഇയറിലാണെങ്കിലും അത് മിഡിൽ ഇയറിലാണെങ്കിലും കണ്ടക്റ്റീവ് ഡെഫിനസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഒരു നല്ല ശതമാനം കാരണങ്ങൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഐതർ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ. സെൻസറി ന്യൂറൽ ഹിയറിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് സർജറിയിലൂടെയോ മറ്റ് കാര്യങ്ങളിലെയോ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത്തരം ആൾക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ശ്രവണ സഹായികൾ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു തടസ്സവും ഇല്ല. ശ്രവണ സഹായികൾ ഇപ്പോൾ വളരെ അതിൻ്റെ ആ ഒരു മേഖല വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ശ്രവണ സഹായികൾ ലഭ്യമാണ്. പലപ്പോഴും നമുക്കൊരു ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും, ഇത് പുറത്ത് ഞാൻ ഹിയറിംഗ് എയ്ഡ് വെച്ചുകൊണ്ടിരുന്നാലേ ഞാൻ കേൾക്കാത്ത, ഇപ്പോൾ എല്ലാവരും ഹെഡ്ഫോൺ വെക്കുന്നതുകൊണ്ട് ആരുടേതാണ് ഇയർഫോണെന്നും മറ്റ് ആരുടേതാണ് ഹിയറിംഗ് എയ്ഡെന്നും അറിയാൻ പറ്റാത്ത രീതിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊരു ഒരു ഒരു കാര്യം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നതാണ്. നമ്മൾ കേൾക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പകുതി ലൈഫ് ഇല്ലാതാവാണ്. അപ്പോൾ അതിനകത്തൊരു മടി വിചാരിക്കാതെ ഹിയറിംഗ് എയ്ഡ് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളിൽ അങ്ങനെ ഒരു രീതി അതിൽ എത്തിച്ചേർന്നാൽ ഹിയറിംഗ് എയ്ഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യണം. പിന്നെ അല്ലാതെയുള്ള ചില കേൾവി കുറവുകളിലൊക്കെ തന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ്. പോട്ടോസ്ക്ലോറോസിസ് പോലെയുള്ള അസുഖത്തിനുണ്ട്, അതിനും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ബേസിക്കലി കേൾവി കുറവിനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്താണെന്ന് ഡോക്ടർ ENT ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം. നല്ല ശതമാനം ആൾക്കാരിലും കേൾവി തിരിച്ചു കിട്ടും എന്നുള്ളതാണ് വസ്തുത.
1: ഈ മേഖലയിൽ അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ശ്രോതാക്കൾക്ക് ഒരു സന്ദേശം നൽകാമോ?
2: ഒരൊറ്റ സന്ദേശം പറഞ്ഞാൽ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ എത്തിച്ചേരും, കാരണം അത് വളരെ പ്രാധാന്യം അർഹിക്കുകയാണ്. നമ്മുടെ ശ്രവണത്തിന്റെ ആ ശക്തിയിൽ അല്ലെങ്കിൽ ശ്രവണത്തിന്റെ ആ ഒരു ഭാഗത്തിന്റെ ഏതാണ്ട് 80% കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കാതെ പോകുന്നു പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾവിയെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നമുക്കുണ്ടാവുകയും കേൾവി കുറവുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. സ്വയം അസസ് ചെയ്യുക. ആരുടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ, ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അതിനൊരു തമാശ രൂപേണ എടുക്കാതെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഡോക്ടറിനെ സമീപിക്കുകയും ചെയ്യുക. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക.
1: കേൾവി ശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ സുൽഫിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നമസ്തേ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി

0: ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം ഇപ്പോൾ 4 മണി.

എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി ചലച്ചിത്രങ്ങളിലെ നിത്യസുരഭില യുഗ്മഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി FM 101.9 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഇന്നത്തെ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് എന്ന ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. 1981 പുറത്തുവന്ന സിൽസിലയിലെ ഗാനമാണ് ആദ്യം. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശിവഹരി, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ ഇനി രണ്ട് ഗായികമാർ ചേർന്ന് പാടിയ ഒരു യുഗ്മഗാനമാണ്. 1968 പുറത്തുവന്ന കിസ്മത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെയും ഷംഷദ് ബീഗവും പാടിയത്. ഗാനരചന SH ബിഹാരി, സംഗീതം OP നയ്യാർ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: 1997 പുറത്തുവന്ന ഹീറോ നമ്പർ 1 എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും പൂർണിമയും പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് തുടരുകയാണ്. 1997 പുറത്തുവന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിലാഡി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ദേവ് കോഹ്ലി, സംഗീതം അനു മാലിക്, ഗായകർ ഉദിത് നാരായൺ, അനുരാവ പൊതുവാൾ.

0: മിസ്റ്റർ ആൻഡ് മിസ്സസ് ഖിലാഡി.
1: ഉദിത് നാരായണും അനുരാധ പോദ്വാളും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഖിലാഡി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. 1981 പുറത്തു വന്ന ലവ് സ്റ്റോറിയിലെ ഗാനമാണ് അടുത്തത്. ആനന്ദ് ബക്ഷിയുടെ വരികൾ, ആർ ഡി ബർമന്റെ സംഗീതം, അമിത് കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഹിന്ദി ചലച്ചിത്രങ്ങളിലെ നിത്യ സുരഭില യുഗ്മഗാനങ്ങളുമായി എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 5 മണിവരെ. ഇപ്പോൾ സമയം 4:30:27.
1: Oh, 101.9.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
5: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
4: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
6: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
7: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
9: എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് തുടരുകയാണ്. ഇനി 1955 പുറത്തുവന്ന ശ്രീ ചാർസൌ ബീസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന ശൈലേന്ദ്ര, സംഗീതം ശങ്കർ ജയകിഷൻ, ഗായകർ മന്നാടെ, ലതാ മങ്കേഷ്കർ.

ഇനി കിഷോർ കുമാറും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയ ഗാനമാണ്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ. 1987 പുറത്തുവന്ന മിസ്റ്റർ

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വരുന്ന മെയ് 11 തീയതി തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. എവർഗ്രീൻ ഡ്യൂറ്റ് ഹിന്ദി ഫിലിം സോങ്സ് തുടരുകയാണ്. ഇനി 1968 പുറത്തുവന്ന ഇസാദിലെ ഒരു ഗാനമാണ് ലതാ മങ്കേഷ്കറും മുഹമ്മദ് റഫിയും പാടിയത്. സാഹിർ ലുധിയാൻവിയുടെ ഗാനവരികൾ, ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതം.

ഇന്നത്തെ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ ഒരു ഗാനം കൂടി. 1995 പുറത്തുവന്ന കരൺ അർജുൻ എന്ന പടത്തിനുവേണ്ടി കുമാർ സാനുവും അൽക്ക യാഗ്നികും പാടിയത്. ഗാനരചന ഇന്ദീവർ, സംഗീതം രാജേഷ് റോഷൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്രങ്ങളിലെ നിത്യസുരഭില യുഗ്മഗാനങ്ങളുമായി വന്ന ഇന്നത്തെ എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും ശുഭസായാഹ്നം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലെയും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. ചാലക്കുടിപ്പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

0: ആദ്യം ചരിത്രത്തിൽ ഇന്ന് നടന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെ പരിചയപ്പെടുത്തുന്നു.
1: യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഷുമാൻ ഡിക്ലറേഷൻ 1950 മെയ് 9 അവതരിപ്പിക്കപ്പെട്ടത്.

0: ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയായിരുന്ന റോബർട്ട് ഷുമാനാണ് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സാമ്പത്തിക സഹകരണവും ഉറപ്പാക്കാൻ ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിന്റെ പുനർനിർമ്മാണത്തിൽ ഈ പ്രഖ്യാപനം നിർണായക പങ്കുവഹിച്ചു. ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മെയ് 9 യൂറോപ്പ് ദിനമായി ആചരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണിത്. നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് മെയ് 9. 1945 ബെർലിൻ കീഴടങ്ങിയതിനെ തുടർന്ന് ജർമ്മനി ഔദ്യോഗികമായി കീഴടങ്ങൽ കരാറിൽ ഒപ്പിട്ടത് ഈ ദിവസമാണ്. റഷ്യയുൾപ്പെടെയുള്ള പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ ഇത് വിപുലമായ സൈനിക പരേഡുകളോടെ ആഘോഷിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി നൽകി നേടിയ ഈ വിജയം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ്. ഫാസിസത്തിന്റെ അന്ത്യം കുറിച്ച ഈ ദിനം സമാധാനത്തിനായുള്ള പോരാട്ടത്തിന്റെ അടയാളമാണ്. ലോകത്തിലെ ആദ്യത്തെ ഗർഭനിരോധന ഗുളികയായ എനോവിഡ് ഉപയോഗിക്കാൻ അമേരിക്കയിലെ FDA അനുമതി നൽകിയത് 1960 മെയ് 9 സ്ത്രീകളുടെ ആരോഗ്യരംഗത്തും സാമൂഹിക ജീവിതത്തിലും വലിയൊരു വിപ്ലവത്തിനാണ് ഇത് തുടക്കം കുറിച്ചത്. കുടുംബം ആസൂത്രണം ചെയ്യുന്നതിനും ജനസംഖ്യാ നിയന്ത്രണത്തിനും ഈ കണ്ടുപിടുത്തം വലിയ സഹായമായി. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈജിപ്തിലെ തൂത്തൻഖാമൻ രാജാവിന്റെ ശവകുടീരം കണ്ടെത്തിയ പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ഹോവാർഡ് കാർട്ടർ 1939 മെയ് 9 അന്തരിച്ചത്. 1922 അദ്ദേഹം നടത്തിയ ആ കണ്ടെത്തൽ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചും ലോകത്തിന് പുതിയ അറിവുകൾ നൽകാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് 3000-ത്തിലധികം വർഷം പഴക്കമുള്ള നിധിശേഖരങ്ങൾ പുറം ലോകത്തിന് എത്തിച്ചത്. അമേരിക്കൻ സംഗീതജ്ഞനും ഗാനരചയിതാവുമായ ബില്ലി ജോയൽ 1949 മെയ് 9 ജനിച്ചത്. പിയാനോ മാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള കലാകാരനാണ്. 6 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം പോപ്പ് റോക്ക് സംഗീത ശാഖകളിൽ തന്റേതായ മുദ്ര പതിപ്പിച്ചു. മേവാറിലെ ഐതിഹാസികനായ ഭരണാധികാരിയും പോരാളിയുമായിരുന്ന മഹാറാണ പ്രതാപ് 1540 മെയ് 9 ജനിച്ചത്. മുഗൾ ചക്രവർത്തി അക്ബറിനെതിരെ അദ്ദേഹം നടത്തിയ ഹൽദിഘാട്ടി യുദ്ധം ഭാരതീയ വീരഗാഥകളിൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ശൌര്യവും രാജ്യസ്നേഹവും തലമുറകൾക്ക് പ്രചോദനമാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മെയ് 9 ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി പക്ഷ നേതാവായ അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച് സാമൂഹിക സേവനത്തിന് പുതിയൊരു പാത വെട്ടി തുറന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ദുർഗാബായി ദേശ്മുഖ് 1981 മെയ് 9 അന്തരിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക വനിതാ അംഗങ്ങളിൽ ഒരാളായിരുന്നു അവർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ആന്ധ്ര മഹിളാ സഭ എന്ന സംഘടന അവർ സ്ഥാപിച്ചു. നിയമസഭയിലും പ്ലാനിംഗ് കമ്മീഷനിലും അവർ നടത്തിയ ഇടപെടലുകൾ രാജ്യത്തിന്റെ സാമൂഹിക നയങ്ങളെ സ്വാധീനിച്ചു. 1909 ജൂലൈ 15 അവരുടെ ജനനം. മെയ് 9 കേരളത്തിൽ ലഭിക്കുന്ന ശക്തമായ വേനൽമഴ കർഷകർക്ക് പുതിയ കൃഷിയിറക്കാൻ സഹായിക്കുന്നു. കേരളത്തിന്റെ കൃഷി സംസ്കാരവുമായി ഈ ദിവസത്തെ മഴയ്ക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്.
1: ചരിത്രത്തിൽ ഇന്ന് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? യേശുദാസ് പാടിയത് ചിത്രം ദി സിറ്റി. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം നൽകിയത് ജോൺസൺ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നമസ്തേ അനന്തപുരി, തുടരുന്നു.
5: ആയുരാരോഗ്യത്തിലെന്ന് തിമിരം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
6: കാഴ്ച മങ്ങിപ്പോകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് തിമിരം. ആദ്യം നമുക്ക് കണ്ണിന്റെ ഘടനയെക്കുറിച്ച് ചെറുതായി ഒരു ധാരണയുണ്ടാക്കാം. മനുഷ്യന്റെ കണ്ണിനുള്ളിൽ ലെൻസ് എന്ന് പറയുന്ന ഒരു സുതാര്യ ഘടകമുണ്ട്. ഇത് പ്രകാശകിരണങ്ങളെ ശരിയായ രീതിയിൽ റെറ്റിനയിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സാധാരണയായി ഈ ലെൻസ് പൂർണ്ണമായും സുതാര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ലെൻസ് മങ്ങിപ്പോകുമ്പോൾ അതിനെ തിമിരമല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് വിളിക്കുന്നു. തിമിരമുണ്ടാകുമ്പോൾ കണ്ണിൽ പ്രവേശിക്കുന്ന പ്രകാശം ശരിയായി റെറ്റിനയിലെത്താൻ കഴിയാതെ വരും. അതിന്റെ ഫലമായി കാഴ്ച മങ്ങിയതായി തോന്നും. ചിലപ്പോൾ വെളിച്ചം ചുറ്റും ഹാലോ കാണുന്ന പോലെയും രാത്രിയിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ വളരെ തിളക്കമുള്ളതായി തോന്നുന്ന പോലെയും അനുഭവപ്പെടാം. തിമിരമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നോക്കാം. സാധാരണയായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത് വയസ്സാകുന്നതാണ്. അതായത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ ഘടനയിൽ വരുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ കാരണം അത് മങ്ങിയതായി മാറാം. അതിനാൽ തന്നെ തിമിരത്തെ പലപ്പോഴും ഏജ് റിലേറ്റഡ് കാറ്ററാക്ട് എന്ന് വിളിക്കുന്നു. എന്നാൽ പ്രായം മാത്രം കാരണമല്ല, ചില മറ്റു ഘടകങ്ങളും തിമിരത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പ്രമേഹം, ഡയബറ്റസ് മെലിറ്റസ്, കണ്ണിലുണ്ടായ പരിക്ക്, ദീർഘകാലം സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്, അതിവേഗത്തിൽ വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ, ചില ജനിതക കാരണങ്ങൾ. ചിലപ്പോൾ കുഞ്ഞുങ്ങളിലും തിമിരം കാണാം. ഇത് കൺജനിറ്റൽ കാറ്ററാക്ട് എന്നറിയപ്പെടുന്നു. ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടായ ചില വൈറൽ ഇൻഫെക്ഷനുകൾ, ജനിതക കാരണങ്ങൾ എന്നിവ ഇതിന് കാരണമാകുന്നു. തിമിരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിമിരം സാധാരണയായി വളരെ മന്ദഗതിയിലാണ് വളരുന്നത്. ആദ്യം രോഗിക്ക് ചെറിയ തോതിൽ മാത്രം കാഴ്ച മങ്ങുന്നതായി തോന്നാം. എന്നാൽ സമയക്രമത്തിൽ അത് വർദ്ധിച്ചു വരാം. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുക, രാത്രിയിൽ കാണാൻ ബുദ്ധിമുട്ട്, നിറങ്ങൾ മങ്ങിയതായി തോന്നുക, കണ്ണടയുടെ നമ്പർ അതായത് ലെൻസിന്റെ പവർ പലപ്പോഴും മാറ്റേണ്ടി വരിക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു കണ്ണ് വിദഗ്ധനെ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ്. തിമിരം എങ്ങനെ തിരിച്ചറിയാം? കണ്ണ് പരിശോധനയിലൂടെ വളരെ ലളിതമായി തിമിരം കണ്ടെത്താൻ കഴിയും. കണ്ണ് ഡോക്ടർ സ്ലിറ്റ് ലാംബ് എക്സാമിനേഷൻ എന്ന പരിശോധനയുടെ സഹായത്തോടെ കണ്ണിലെ ലെൻസിന്റെ മങ്ങലിന്റെ അളവ് പരിശോധിക്കും. ചിലപ്പോൾ റെറ്റിനയുടെ അവസ്ഥയും പരിശോധിക്കേണ്ടതുണ്ട്. തിമിര ചികിത്സ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ശസ്ത്രക്രിയയാണ്. മരുന്നുകൾ കൊണ്ട് തിമിരം പൂർണ്ണമായും മാറണം എന്നില്ല. അതിനാൽ ലെൻസ് വളരെ മങ്ങിത്തുടങ്ങുമ്പോൾ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. സാധാരണയായി ഫാക്കോ ഇമൾസിഫിക്കേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ മങ്ങിയ ലെൻസ് ചെറുതായി പൊടിച്ച് നീക്കം ചെയ്യുകയും അതിന്റെ സ്ഥാനത്ത് ഇൻട്രാ ഓക്കുലാർ ലെൻസ് അല്ലെങ്കിൽ IOL എന്ന കൃത്രിമ ലെൻസ് സ്ഥാപിക്കുകയും ചെയ്യും. ഈ ശസ്ത്രക്രിയ സാധാരണയായി വളരെ ചെറിയ മുറിവിലൂടെ നടത്തപ്പെടുന്നതിനാൽ രോഗിക്ക് വേഗത്തിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. വയസ്സാകുന്നതിനോടൊപ്പം വരുന്ന തിമിരം പൂർണ്ണമായി തടയാൻ സാധിക്കില്ലെങ്കിലും ചില മുൻകരുതലുകൾ സഹായകമാണ്. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിൽ വയ്ക്കുക. കണ്ണുകൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കാൻ UV പ്രൊട്ടക്ഷനുള്ള കണ്ണട ഉപയോഗിക്കുക. സമതുലിതമായ ഭക്ഷണം കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുക. പുകവലി ഒഴിവാക്കുക. ഇവ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. തിമിരം വളരെ സാധാരണമായൊരു രോഗമാണ്. എന്നാൽ ശരിയായ സമയത്ത് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ കാഴ്ച വീണ്ടും മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അതിനാൽ കാഴ്ചയിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുവെങ്കിൽ അതിനെ അവഗണിക്കാതെ ഉടൻ തന്നെ ഒരു കണ്ണ് വിദഗ്ധനെ സമീപിക്കുക.
5: ആയുരാരോഗ്യത്തിലെന്ന് തിമിരം, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
10: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
12: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
13: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
14: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
15: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകെ വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നമസ്തേ അനന്തപുരിയിൽ. ഇനി തൊഴിൽ അന്വേഷിക്കുന്നവർക്കായി
3: തൊഴിൽ ദർശനം.
4: കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള കേരള സൊസൈറ്റി ഫോർ സോഷ്യൽ ഓഡിറ്റിൽ സോഷ്യൽ ഓഡിറ്റ് വില്ലേജ് റിസോഴ്സ് പേഴ്സൺമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ജില്ലകളിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സാമൂഹിക സന്നദ്ധ സംഘടനകളിലും ജനപ്രതിനിധികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 മെയ് 1 40 വയസ്സ് കവിയരുത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.socialaudit.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.socialaudit.kerala.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 15. ഗുജറാത്തിലെ സൂറത്തിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഒഴിവ്. യോഗ്യത: ബിഇ, ബിടെക്, എംഇ, എംടെക്, പിഎച്ച്ഡി. ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് 2000 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഗൂഗിൾ ലിങ്ക് മുഖേന അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയക്കണം. വിശദ വിവരങ്ങൾക്കും ഗൂഗിൾ ലിങ്കിനും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iitsurat.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iitsurat.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 15. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 43 ഒഴിവുണ്ട്. വിമുക്ത ഭടന്മാർക്കാണ് അവസരം. യോഗ്യത: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഇന്ത്യൻ വ്യോമസേനയിൽ ജൂനിയർ വാറന്റ് ഓഫീസർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പദവിയിൽ 15 വർഷത്തെ സേവനവും. നിയമന കാലാവധി 15 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെ. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അപേക്ഷിക്കണം. വിലാസം: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിലാസം ഒരിക്കൽ കൂടി: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 18. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും: സീനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 1, അസിസ്റ്റന്റ് മാനേജർ കമ്പനി സെക്രട്ടറി 2, അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 1, മാനേജർ ലീഗൽ ആൻഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് 1, സീനിയർ മാനേജർ മാർക്കറ്റിംഗ് 1, ലീഡ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് നോളജ് മാനേജ്മെന്റ് 1, ലീഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് 1, ലീഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 17. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nicdc.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nicdc.in.
3: തൊഴിൽ ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി കാലം സാക്ഷി.
1: ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1897 February 8 ഹൈദരാബാദിൽ ജനിച്ചു. ഇറ്റാവയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം

0: അലിഗഡിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിലും ബെർലിൻ സർവകലാശാലയിലും വിദ്യാഭ്യാസം നടത്തി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകാംഗമായും 1926 മുതൽ 48 വരെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. 1937 അടിസ്ഥാന ദേശീയ വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. 48 അദ്ദേഹം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായി. 1952 മുതൽ 57 വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി. 57 മുതൽ 62 വരെ ബീഹാർ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 1962 അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി. 1967 രാഷ്ട്രപതിയായി ഡോക്ടർ സക്കി ഹുസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ധാരാളം കൃതികൾ ഉറുദുവിൽ എഴുതുകയും നിരവധി പുസ്തകങ്ങൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 1954 പത്മവിഭൂഷണം, 63 ഭാരതരത്നവും നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1969 മെയ് 3 ഡോക്ടർ സക്കി ഹുസൈൻ അന്തരിച്ചു. രാജ്യത്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയും ഏറ്റവും കുറഞ്ഞ കാലം ആ പദവിയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയും അദ്ദേഹമായിരുന്നു. ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ ക്യാമ്പസിലാണ് ഡോക്ടർ സക്കി ഹുസൈൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാലം സാക്ഷിയിൽ ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ശബ്ദം.
1: If knowledge is to spread to the people and their cultural standards are to be raised, it is absolutely essential that our intellectuals should write more and more in the Indian languages. I am afraid that our intelligentsia has not discharged this responsibility adequately in the past. Most of us have been content to write in English and to seek appreciation for our work outside India rather than in India. I will not underestimate the value of a close collaboration of Indian intellectuals with the scholars from all countries of the world. International understanding and collaboration would have served its purpose only if our intellectuals were also to convey their knowledge to the Indian people by writing in the Indian languages. We have to give every encouragement to scholarly works in one Indian language being made available in others, and especially in Hindi. It's rather unfortunate that the existing educational system seems to produce more and more of two extreme types. The first includes persons who have studied our past and appreciated it, but who generally develop a chauvinistic or revivalistic attitude, which in the long run is likely to do more harm than good. And the second, which is by far the larger group, includes persons who have hardly any moorings in the past and whose lives seem to float aimlessly on the troubled waters of imported and ill-digested concepts from other cultures. You will agree with me that neither of these groups can provide a solution to the problems of our cultural growth. Our education has necessarily to be rooted in our past traditions. But we have also to be forward-looking and conscious of the impact of science and technology, the growing solidarity of mankind, and the one world towards which we are inevitably moving. Our intellectuals have thus to present in their life and thought a significant blending of old and new, of East and West.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ശബ്ദം.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
4: അതെങ്ങനെ?
3: 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
5: പാട്ടും പൊരുളും രചന ശ്രീകുമാർ മുഖത്തല.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്?

നമ്മൾ ഹാജരാക്കുന്ന സാക്ഷ്യപത്രങ്ങളാണ്. മനുഷ്യൻ ഭരണസംവിധാനങ്ങൾ കണ്ടുപിടിച്ച ശേഷമാണ് സാക്ഷ്യപത്രങ്ങളും അനുബന്ധ രേഖകളും വന്നു ചേർന്നത്. ശരിക്കും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യം ഓർമ്മയാണ്. അതിശക്തമായ ഓർമ്മയുടെ ബലത്തിലാണ് നമ്മുടെ മുന്നേറ്റം. ജീവിതത്തിലെ വിഷാദ സന്ദർഭങ്ങളെ പിരിമുറുക്കമുള്ളതാക്കുന്നത് ഓർമ്മകളാണ്. സർഗപ്രക്രിയയുടെ ഉദാരഗംഭീരമായ ആധാരവും ഓർമ്മ തന്നെ. വേദനയുടെ വിമുഖസ്ഥലികളിൽ ഓർമ്മകൾ വന്നു ചേരേണ്ടതാണ്. വന്നില്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കണം, ഉള്ളുനീറി വിളിക്കണം. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു.

സൗന്ദര്യാത്മകമായ അവ്യക്തതയിൽ ഒരു ചോദ്യം. ദുഃഖത്തിൽ അവസാനിക്കുന്ന രാഗം, അതും ഏതോ രാഗം. ഗന്ധർവൻ പാടുന്നുണ്ടോ? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ, ഈ വേദി വിമൂകമാണ്. ഇവിടെ ഓർമ്മകൾ കൈവള ചാർത്തി വരുന്നതുകൊണ്ട് മാത്രമാണ് ഗന്ധർവൻ പാടുന്നു എന്ന തോന്നലുണ്ടാവുന്നത്. എത്രയെത്ര സൂചനകളാണ് ഈ നാലു വരികളിൽ. കൈവള ചാർത്തി എന്നതുകൊണ്ട് ഒരനുരാഗിണിയെക്കുറിച്ചുള്ളതാണ് ഓർമ്മ എന്ന് വ്യക്തമാവും. വേദി വിമൂകമാണ് എന്ന് പറയുന്നതിലൂടെ അവളുടെ അസാന്നിധ്യം പകരുന്ന വേദന തെളിയുന്നു. ഗന്ധർവൻ പാടുന്നതായി തോന്നുന്നത് ശോകാന്തരാഗമാകയാൽ അവൾ ആനയിക്കുന്ന ഓർമ്മകൾ വിഷാദഭരിതമാണ് എന്നും നാം അറിയുന്നു. ഇതാണ് നല്ല കവിതയുടെ സ്വഭാവം. വികാരത്തിന്റെ സന്നിധിയിലേക്ക് ആസ്വാദകനെ വാക്കുകളിലൂടെ ആനയിക്കുക.

ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിഭഞ്ചികൾ പാടുന്നു അകലെയാണോ, വിഷാദരാഗങ്ങളൻ വിരുന്നുകാരായി. ഓർമ്മകൾ ആനയിക്കപ്പെട്ടാൽ പിന്നെ ആകുലത ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉയരുകയായി. ചിലങ്കകൾ പാടുന്നു, അതെവിടെയാണ്? തൊട്ടടുത്താണോ? വിഭഞ്ചികൾ പാടുന്നു, വിഭഞ്ചി എന്നാൽ വീണ, അത് അകലെയാണോ? ഈ സന്ദിഗ്ധ അനുഭവമാണ് വിമൂകമായ വേദിയിലേക്ക് ഓർമ്മകൾ വന്നു ചേരുമ്പോൾ ഉണ്ടാവുന്നത്. വിഭഞ്ചിയെപ്പോലെ തന്നെ ചിലങ്കയും പാടുകയാണ്. വിഷാദത്തിൻ്റെ വിമൂകമായ വേദിയിൽ ചിലങ്കയ്ക്ക് തൻ്റേതായ കിലുക്കം കേൾപ്പിക്കാനാവില്ല, അത് പാടും. എനിക്കിപ്പോൾ വിരുന്നുകാരാവുന്നത് വിഷാദരാഗങ്ങളാണ്. കവി ആ വൈകാരിക അനുഭവത്തെ എങ്ങനെയാണ് ഈ ഗാനത്തിൽ മെല്ലെ മെല്ലെ വളർത്തുന്നത് എന്ന് നോക്കുക. അരികിലാണോ അകലെയാണോ എന്ന രണ്ട് ചോദ്യങ്ങൾ ഓർമ്മയുടെ സ്വഭാവത്തിൻ്റെ സാക്ഷ്യമാണ്. അടുത്തും അകന്നും വരും അത്. കാറ്റിൽ വരുന്ന ഗാനശകലത്തെപ്പോലെ അടുത്തു വരികയും അകന്നു പോവുകയും ചെയ്യുന്ന വിഷാദരാഗങ്ങളായ ഓർമ്മകൾ.

മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂരതീരങ്ങളെ അവളെ കണ്ടോ, എത്ര വലിയ വിഷാദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മധുപാത്രം എവിടെയെന്നറിയുന്നില്ല, മറന്നുപോയി. മധു ലഹരിയാണ്, അത് പ്രിയപ്പെട്ടതാവാതെ തരമില്ല, അതു മറന്നുപോയിരിക്കുന്നു. മനസ്സിലെ ശാരിക പറന്നുപോയി, മനസ്സിലിരുന്നു പാടുന്ന കിളിമകൾ പറന്നുമാഞ്ഞു. ആന്തരജീവിതത്തെ സജീവമാക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ കിളിയാണ്. ശരീരമാകുന്ന കൂട്ടിലടച്ച കിളിയാണ് പ്രാണൻ എന്ന് ONV പല കവിതകളിലും എഴുതിയിട്ടുണ്ട്. പഞ്ചരമിതു മാടിവിളിപ്പൂ പഞ്ചരശുകിയെ തന്നെ എന്ന് ഒരു ഉദാഹരണം. അകത്തുനിന്ന് പാറിപ്പോയ കിളിയെ തിരികെ കൊണ്ടുവരാൻ ഓർമ്മകൾ തന്നെ വേണം. ഒടുവിലിതാ ചോദ്യം, വിദൂരതീരങ്ങളെ അവളെ കണ്ടോ? വിദൂരമെന്നാൽ അകലെയുള്ളത്, അകലെയുള്ള തീരങ്ങളോട് ചോദിക്കുന്നു, അവളെ കണ്ടോ? ഇപ്പോൾ ആദ്യത്തെ കൈവളക്കിലുക്കത്തിൻ്റെ രഹസ്യം വ്യക്തമായി വെളിപ്പെട്ടു.

അവ്യക്തമധുരമായി വീണ്ടും വീണ്ടും അന്വേഷിച്ചു പോകാൻ പാകത്തിൽ പ്രണയം ആരോചിച്ചിട്ടുള്ള കവിയാണ് ഒ എൻ വി. ഈണം സലിൽ ചൗധരിയുടേത്. ഒരുപക്ഷെ ആദ്യം പിറന്നത് ഈണമാവാം. എങ്കിലും ദേഹവും പ്രാണനും പോലെ ഈണവും കാവ്യവും ലയിച്ചിരിക്കുന്നു. ആലാപന മധുരിമ യേശുദാസിൻ്റേത്. ചിത്രം പ്രതീക്ഷ.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ഇന്നത്തെ സായാഹ്ന ഭാഗം സമാപിക്കുന്നു. ഇന്ന് പരിപാടിയിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി. നമസ്തേ അനന്തപുരി വീണ്ടും നാളെ രാവിലെ 6:02.

0: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി എഫ് എം.
1: ഉള്ളത് പറയാം.

0: കല്യാണം അടുക്കുംതോറും എനിക്കെന്തോ ആകെ ടെൻഷൻ ആദിയാ.
1: മാളു, അപ്പൊ എങ്ങനെയാ, 100 പവനും കാറും ഒക്കെ സെറ്റല്ലേ?
0: നീ ഒന്ന് പോയതിയാ. കല്യാണമായെന്ന് പറഞ്ഞപ്പോ തൊട്ട് അവള് തുടങ്ങിയതാ ഒരുമാതിരി ചൊറിഞ്ഞുള്ള വർത്താനം.
2: ദിയേ, നിനക്ക് കല്യാണം കഴിക്കണ്ടെങ്കി കഴിക്കണ്ട. കല്യാണം കഴിക്കാൻ പോകുന്നവരെ ഇങ്ങനെ കളിയാക്കണോ?
1: ഗൗരി നേഹയൊക്കെ കല്യാണം കഴിച്ചതല്ലേ, നിങ്ങള് പറ, എന്തിനാ നിങ്ങള് കല്യാണം കഴിച്ചത്?
2: ആ, ഞങ്ങള് പറയും മുമ്പ് മാള് പറയട്ടെ.
0: ഒരു പ്രായമാവുമ്പോ എല്ലാരും കല്യാണം കഴിക്കില്ലേ. അങ്ങനെ നല്ല ആലോചന വന്നപ്പോ വീട്ടുകാരെ ഉറപ്പിച്ചു, കല്യാണം കഴിക്കുന്നു.
1: ഗൗരി, ഇനി നീ പറ.
2: എന്തിനാ കല്യാണം കഴിച്ചെന്നൊന്നും ചോദിച്ചാ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്കൊരു കൂട്ട് വേണം തോന്നി, മനസ്സിനിണങ്ങിയ ഒരാള് വന്നപ്പോ ഞാൻ കല്യാണം കഴിച്ചു.
1: നേഹേ, നീ നിന്റെ ഫോണൊന്ന് വെച്ചിട്ട് ഇവിടെ സംസാരിക്കാവോ? എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോ ഏത് നേരവും അവൾ ഫോണിലായിരിക്കും. ബേ, ഈ കല്യാണം ഉറപ്പിച്ച മാള് പോലും ഇത്രയും സൊള്ളുന്നില്ല.
3: അയ്യോ, വച്ചു വച്ചു, ചേട്ടനായിരുന്നു. പിരിഞ്ഞിരിക്കുന്നവരുടെ വിഷമം നിങ്ങൾക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല.
2: ഓ പിന്നെ,
0: ഇവരെ കാണുമ്പോഴാ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഇവരിപ്പോഴും ലവ് ബേർഡ്സ് തന്നെയാ.
1: ഇതൊക്കെ കണ്ട് കുഴി ചാടണോ മോളെ?
3: പ്രണയത്തിന്റെ സുഖം അറിയണം മോളെ.
2: ഓ ശരിയേ. ആ, അതെന്തെങ്കിലും ആവട്ടെ, നീ ചോദിച്ചതിന് ഉത്തരം പറനേഹ.
3: എന്താ ചോദിച്ചേ? കല്യാണം കഴിച്ച എന്തിനാണെന്നല്ലേ. ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ പിരിയാൻ വയ്യെന്ന് തോന്നി, അപ്പൊ പിന്നെ കല്യാണം കഴിച്ചു.
1: ഇഷ്ടപ്പെട്ടെങ്കി ഒന്നിച്ച് താമസിച്ചാ പോരെ, ലിവ് ഇൻ റിലേഷൻ. കല്യാണം കഴിക്കുന്ന എന്തിനാ?
2: അതിന് കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ അംഗീകാരം വേണ്ടേ?
3: എനിക്കെങ്ങനെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടന് നിർബന്ധം ആയോണ്ട് അങ്ങ് കഴിച്ചു. അതുകൊണ്ട് എന്താ, നന്നായി കല്യാണം കഴിക്കാൻ പറ്റി.
0: ഏ, അതെന്താ ഈ നന്നായി കല്യാണം കഴിക്കല്?
3: എന്റെ മാളു, വെറുതെ അങ്ങ് പോയി രജിസ്റ്റർ ചെയ്താ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടോ? മാളു, നിന്നോടൊരു കാര്യം പറയാം, കല്യാണം കഴിഞ്ഞ് പോകുമ്പോ തന്നെ എല്ലാം കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുന്നതാ നല്ലത്.
1: ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? കല്യാണം ഒരു കച്ചവടം തന്നെയാണ് മക്കളെ, അല്ലെങ്കിൽ എന്തിനാ ഇത്രയും പണം അതിനുവേണ്ടി ചെലവഴിക്കണേ?
2: അത് പിന്നെ കുടുംബവും നാട്ടുകാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങാവുമ്പോ ചെലവുണ്ടാവില്ലേ? ആളുകൾക്ക് വന്നിരിക്കാൻ സ്ഥലം വേണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ, അത് പറഞ്ഞപ്പോഴാ മാളു അതൊക്കെ റെഡിയായില്ലേ?
0: അതൊക്കെ റെഡിയായി. അവർക്ക് കൊടുക്കാനുള്ള ക്യാഷും കാറും ഒക്കെ ഇന്നലെ ഓക്കെ ആയെന്ന് അച്ഛൻ പറഞ്ഞു.
2: നീ ഇത് എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്! ഇത് സ്ത്രീധനമാണെന്ന് നിനക്കറിയാത്തതാണോ?
0: അതെങ്ങനെയാ ഗൗരി, അത് ഗിഫ്റ്റ് അല്ലേ? അവര് ചോദിച്ചതൊന്നുമല്ല. ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അച്ഛനും അമ്മയും പറയുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാനാ അതില്?
1: പഠിച്ച് സ്വന്തമായി ജോലി വാങ്ങി കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്ന ഇവളുടെ കാര്യം ഇതാണെങ്കി ഇതൊന്നും ഇല്ലാത്ത പെമ്പിള്ളാരുടെ കാര്യം പറയണോ?
3: നിങ്ങളെന്തിനാ അവളെ ഇങ്ങനെ പറയുന്നത്? ഒരു വിവാഹ സമ്മാനം നൽകുന്നു, അത് നല്ല കാര്യമല്ലേ?
2: അങ്ങനെ അല്ല നേഹ, അത് കൊടുത്ത പണം കുറഞ്ഞുപോയി, കാറ് ചെറുതായി പോയി എന്നൊക്കെ പറഞ്ഞു ഉപദ്രവം സഹിച്ച് അവസാനം ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെയൊക്കെ വാർത്ത കേട്ടപ്പോൾ നിനക്ക് ആ ഭർത്താവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നല്ലോ.
3: പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാവോ? പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്ന പോലാണോ അത്? നിയമം പോരാത്തത് കൊണ്ടാ ഇതൊക്കെ.
1: ഇനി നിയമത്തെ പറഞ്ഞു, അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഒരു സിസ്റ്റം ആകുന്നതേ. ദേ, മാളുവിനെ പോലെ മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ നേഹയെ പോലെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് കാരണം.
2: ഹാ മാളു, നീ ഒരു കാര്യം ചെയ്യണം. രാഹുലിനെ വിളിച്ച് എന്തായാലും ഈ കാര്യം സംസാരിക്കണം. അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോ അത് തെറ്റാണെങ്കി അത് പറയാനും മാറ്റാനും നമുക്ക് കഴിയണ്ടേ?
0: ഞാൻ വിളിക്കാം.
1: ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ട് സംസാരിക്ക.
0: ഞാൻ ഇന്ന് തന്നെ ഇതൊരു തീരുമാനം ഉണ്ടാക്കും.
4: ഉള്ളത് പറയാം.
5: രചന ഐശ്വര്യ, ശബ്ദം നൽകിയവർ രഞ്ജിനി എം ആർ, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സൗമ്യ ജീവി.
6: അറിയിപ്പ്: മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569631.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദൂരം അരികെ, ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ശരത് സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം തത്സമയം ഒരു പെൺകുട്ടി.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രധാന വാർത്തകൾക്ക് ശേഷം അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 6 മണി. ഇനി പ്രധാന വാർത്തകൾ.

സ്വീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ വർഷത്തെ രണ്ടാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഇപ്പോൾ അനന്തപുരി എഫ് എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കോർക്കയുടെയും കോവയുടെയും കൃഷിരീതികൾ, ഡോക്ടർ ജി സുജയുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, 8:02 ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീത സുധയിൽ കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ജെ ജേക്കബ് അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനി നാരായണ പ്രസാദ്. 6 മണിക്കും 8 മണിക്കും 10 മണിക്കും 11 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വൈകിട്ട് 5 മണിക്കും 6 മണിക്കും രാത്രി 8 മണിക്കും FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇത് ലൂഷ മലരി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മെ ഗാന്ധി എന്ന കവിത ആലാപനം എസ് ജയ. ഉദയഗീതം ജെയിൻ സാബു പാടിയത് പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. ഇതിൽ ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 13-ാം ഭാഗം. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം.

12 മുതൽ 11 മണിവരെ ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:30 ബാലലോകം. കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാരമിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:30 ഗാനമാലിക. 12:40 പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:20 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:20 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 ഗാനാമൃതം. 5:20 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കണ്ടതും കേട്ടതും.

5:45 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. ഇതിൽ കന്നുകാലികളിലെ അകിട് വീക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിന്റെ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.8 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രപാടിയത് ചിത്രം ആചാര്യൻ. രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം. ഇന്നത്തെ പ്രോഗ്രാം ഗാനത്തിന്റെ വരികൾ ബിജു തിരുമല, സംഗീതം ജോൺസൺ.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.

ഇപ്പോൾ സന്ധ്യാഗീതം. അധികനം യൂസഫലി കേച്ചരുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. ചിത്രം പാടിയത് ചിത്രം നാദബ്രഹ്മം.

കടൽ കടന്നൊരു മാത്തുക്കുട്ടി. ഈ ചിത്രത്തിന് വേണ്ടി ഷഹബാസമിന്റെ സംഗീതത്തിൽ ശ്വേത പാടിയത്. രചന അനു എലിസബത്ത് ജോസ്.

0: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം 120 എംഎൽഎമാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. ടി വി കെ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത എംഎൽഎമാരായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലൈ ചിരുതൈകൾ കക്ഷിയും IUMLഉം ടി വി കെയെ പിന്തുണയ്ക്കും. 2 VCK എംഎൽഎമാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 എംഎൽഎമാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
1: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
5: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4 സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 മുൻപാണ് തള്ളടിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 എംഎൽഎമാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. ടി വി കെ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം പൊന്നാരം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രാജാമണി.

ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. ലാഭം നോക്കാതെ ജീവിക്കുന്നവർ സമൂഹത്തിന് നേട്ടമാകും. അവനവന് ആദായം നൽകുന്ന പദ്ധതികളെക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെയും വളപ്രയോഗത്തെയും ജലസേചനത്തെയും ഒക്കെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം മധുരതരമാക്കിയ എത്രയോ കായകനികളും കിഴങ്ങുകളും ഉണ്ട്. മിക്ക വീടുകളിലും അവയെല്ലാം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ കട്ടനോ ചായക്കോ ഒപ്പം അവയിൽ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. ചിലപ്പോൾ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ കൂവക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി ഇവയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരുന്നില്ലേ. കാന്താരിമുളകും ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇടികളിൽ ഇടിച്ച് അതിനോടൊപ്പം കഴിക്കുമ്പോ എന്തൊരു രുചിയായിരുന്നു അല്ലേ. ഒന്നോർത്തു നോക്കൂ, എത്ര പേർക്ക് കൊതിവെന്ന് കാണുമെന്ന് എനിക്കറിയാം. വായിൽ വെള്ളം മുറിയില്ലേ. അതൊക്കെ പോട്ടെ. കൂവക്കിഴങ്ങും കൂർക്കയും കപ്പലണ്ടിയും ഒക്കെ നമ്മൾ പണ്ടേ കൃഷി ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതി പഠിക്കാം. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ജി സുജയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കൂർക്കയുടെയും കൂവയുടെയും സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ എത്രയാണ്?
2: അതായത് മൈനർ കിഴങ്ങു വിളകളാണ് ഈ പറഞ്ഞ കൂർക്കയും കൂവയും. അവയുടെ പ്രസക്തി വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണിത്. കാരണം നമ്മുടെ കൂടുതലും നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ആവശ്യകതകൾ കൂടി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും വളരെയധികം അറിയപ്പെടാത്ത സസ്യവിഭവങ്ങൾക്ക് ചൂഷണം ചെയ്യേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനപ്പെട്ട കിഴങ്ങുവിളകളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ. ഇവയൊക്കെ ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നു. പിന്നെ പരമ്പരാഗത പച്ചക്കറികളാണ്. പിന്നെ കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ഇതുകൂടാതെ ഹെൽത്ത് ഫുഡ് എന്ന ഒരു പേരിലും ഇവ നന്നായി അറിയപ്പെടുന്നു. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള മൈനർ കിഴങ്ങുവിളകള് നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതലും അവയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവയുടെ ഉൽപാദനക്ഷമത, ഏത് മൈനർ വിളയ്ക്കാണോ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളത് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അതുപോലെ നിലവിലുള്ള കൃഷി സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഇനങ്ങൾ നമുക്ക് ലഭ്യമാകണം. അല്ലെങ്കിൽ തന്നെ ഈ മൈനർ വിളകള് ഈ കൃഷി സമ്പ്രദായങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴും അവയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടാകും. പിന്നെ ഇതുകൂടാതെ അവയ്ക്ക് കൂടുതലായിട്ടുള്ള മൂല്യവർദ്ധനവിനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് കൂവ എന്ന് പറഞ്ഞ വിളയ്ക്ക് കൂടുതൽ സാധ്യത വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഈ രണ്ടു വിളകൾക്കും ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ആവശ്യക്കാരുമുണ്ട്. അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് താല്പര്യവും കാണിച്ച് കർഷകർ വരാറുണ്ട് നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ.
1: മാഡം സൂചിപ്പിച്ച മാതിരി കൂവയ്ക്കാണെങ്കിൽ മൂല്യവർദ്ധനത്തിന്റെ സാധ്യതകൾ ഒത്തിരിയുണ്ട്. പിന്നെ കൂർക്ക നമ്മൾ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന്?
2: അതെ, കൂർക്ക എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത പച്ചക്കറിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമുക്ക് വേവിച്ച് ഒരു പച്ചക്കറിയായിട്ട് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ആ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഉരുളക്കിഴങ്ങിന് സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഡ്രൈ മാറ്ററിന്റെ അളവ് 31-33%, അതുപോലെ നല്ല തോതിൽ 18-20% അന്നജം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള പോഷകങ്ങൾ, വിറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. കിഴങ്ങുകളിൽ ധാതു ലവണങ്ങളായ കാൽഷ്യം, ഇരുമ്പ്, പിന്നെ ആന്റി ഓക്സിഡൻസ്, നീരോക്സികാരികളായ ഫീനോളിക് അമ്ലം, പിന്നെ ഫ്ലേവോനോയിഡുകൾ, പിന്നെ ടെർപീനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പം ഇത്രമാത്രം ഔഷധ ഗുണവും പോഷക ഗുണവും ഉള്ള കൂർക്ക എന്ന് പറയുന്ന വിളയെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല അവബോധം ഇല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് കൃഷിക്കാരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള മണം എന്ന് പറയുന്നത് ടെർപീനുകൾ, അപൂരിത ടെർപിനോയിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കൂർക്കയ്ക്ക് ആ ഒരു പ്രത്യേക നമുക്ക് സ്മെല്ല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ സ്മെല്ല് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ശരിക്കും നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വിളയാണ്.
1: ഈ രണ്ട് വിളകളും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്?
2: രണ്ട് വിളകളും തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കൂർക്ക എന്ന് പറയുന്ന വിള നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാലഭേദമന്യേ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു വിളയാണ്. അതിനൊരു സീസണുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് ജൂലൈ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്താണ് കൂർക്ക കൃഷി ചെയ്യേണ്ടതെന്നും അതിലേറ്റവും ഉത്തമമായിട്ടുള്ള സമയം സെപ്റ്റംബർ മാസമാണെന്നുമാണ്. ആ സമയത്ത് നട്ടുപിടിപ്പിച്ച് ഉണ്ടാകുന്ന കൂർക്കയുടെ കിഴങ്ങുകൾക്ക് നല്ല വലിപ്പവും അതുപോലെ വിപണിയും മാർക്കറ്റ് വാല്യൂവും ഉണ്ടാകും. എല്ലാം കൊണ്ടും അതിൻ്റെ ഗുണവും എല്ലാം മെച്ചപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂവ അതുപോലെ അല്ല. കൂവ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ കൂവ കൂടുതലും കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ മഴ ലഭ്യമാകുന്നതിനോടൊപ്പമാണ്
1: മൺസൂൺ
2: മുന്നേ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്.
1: ഈ കൂർക്കയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം നഴ്സറി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്?
2: അതെ. കൂർക്ക നമ്മൾ സാധാരണ കിഴങ്ങ് നഴ്സറിയിൽ നട്ടുപിടിപ്പിച്ച് വള്ളിയാക്കിയിട്ടാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് നടുന്നത്. ജൂലൈ മാസം എന്ന് പറഞ്ഞുവല്ലോ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു 45 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഞാറ്റടി തയ്യാറാക്കണം. 1 ഹെക്ടർ സ്ഥലത്തേക്ക് വേണ്ട നടീൽ വസ്തു ലഭിക്കുന്നതിന് 500 ചതുരശ്ര മീറ്റർ സ്ഥലം വേണം ഞാറ്റടി. നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഞാറ്റടി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അടിവള. ഒരു ചതുരശ്ര മീറ്ററിന് നമ്മൾ കൊടുക്കേണ്ടത് 1 കിലോ ചാണകം എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വത്തിൽ തന്നെ ഇവിടെയും നമ്മൾ കാലിവെള്ളമോ ചാണകമോ കൊടുത്തിരിക്കണം. പിന്നെ ചെറുതായിട്ട് വാരങ്ങളോ കൂനകളോ ആക്കി കുറഞ്ഞ അകലത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കിഴങ്ങുകൾ നടേണ്ടത്. കിഴങ്ങുകളുടെ തൂക്കവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പവും ആകരുത്, തീരെ ചെറുതും ആകല്. ഒരു മീഡിയം 15-20 ഗ്രാം തൂക്കം വരുന്ന കിഴങ്ങുകളാണ് നമ്മൾ സാധാരണ നഴ്സറിയിൽ.
1: കണ്ണ് എത്ര വേണം അങ്ങനെ വല്ലതും?
2: അങ്ങനെയില്ല. അതിന്റെ വെയിറ്റ് ആണ്, അതിന്റെ ആ ഒരു സൈസ് നോക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. 500 ചതുരശ്ര മീറ്ററിന് നമുക്ക് ഉദ്ദേശം ഒരു 75 മുതൽ 100 കിലോ കൂർക്കയുടെ കിഴങ്ങ് വേണ്ടി വരും. ഇത് നട്ട് നമ്മളൊരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ അടിവളമായിട്ട് കാലിവളമേ കൊടുത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ വള്ളി ഉണ്ടാവാനും അതിന്റെ വൈൻസ് എന്ന് പറയുമല്ലോ, സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ വൈൻസ്, അതാണല്ലോ നമ്മൾ അടുത്ത പ്രധാന കൃഷിയിടത്തിലേക്ക് നടുന്നത്. അപ്പം അത് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടി ഈ പറഞ്ഞ നഴ്സറി ഏരിയയ്ക്ക് ഒരു 5 കിലോഗ്രാം യൂറിയ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അത് നല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യും. എന്നിട്ട് 45 ദിവസം കഴിയുമ്പോഴത്തേനും 10 മുതൽ 15 സെന്റിമീറ്റർ നീളത്തിനുള്ള വള്ളിത്തലപ്പുകളാണ് നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടേണ്ടത്.
1: കൂവയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിഴങ്ങ് ഡയറക്റ്റ് ആയിട്ട് നടുവാണ്.
2: കൂവയ്ക്കും കിഴങ്ങ് കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ, കിഴങ്ങിന്റെ മൊത്തം സ്കെയിൽസ് അതിന്റെ അടിയിലൊക്കെയാണ് മുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൂവയിൽ. അപ്പൊ അതൊരു ചെറിയ നീളത്തിനുള്ള 10-15 സെന്റിമീറ്റർ നീളത്തിനുള്ള ഒരു കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് നടാം. അതല്ലെങ്കിൽ നഴ്സറിയിൽ ഈ കിഴങ്ങുകൾ നട്ടുപിടിപ്പിച്ച് കിളിർപ്പുകളാക്കിയിട്ട് ആ കിളിർപ്പുകൾ മുഴുവൻ ഭാഗം എടുക്കാതെ വേരും തണ്ടും അടങ്ങുന്ന ഒരു 10-15 സെന്റിമീറ്റർ നീളത്തിനുള്ള കിളിർപ്പുകൾ അതും വേണമെങ്കിൽ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. എന്നാലും നമ്മൾ സാധാരണ കൃഷിക്കാരൊന്നും അതിനൊന്നും മെനക്കെടാറില്ല. വിളവെടുത്തു കഴിയുമ്പോൾ തന്നെ മിച്ചം കിടക്കുന്ന ഭാഗങ്ങൾ തന്നെ പൊടിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചെറിയ കഷ്ണം മതി നടാനായിട്ട് ഉപയോഗിക്കാം.
1: നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി നല്ല ഇനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്?
2: അതായത് കൂർക്കയിലുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇനം. ഇത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇനങ്ങളുടെ മുന്നിലും ആ ഒരു സവിശേഷതയുണ്ട്, ശ്രീ എന്ന് പറയുന്ന. അപ്പം ശ്രീധര എന്ന് പറയുന്ന ഇനം കൂർക്ക വളരെ നല്ല മെച്ചപ്പെട്ട പാചക ഗുണമുള്ള, ഹെക്ടറിന് ഉദ്ദേശം 20-25 ടൺ വിളവ് തരാൻ
1: ക്ഷമതയുള്ള
2: ഒരിനമാണ്. നല്ല രീതിയിൽ അന്നജവും അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കിഴങ്ങില്. കേരള കാർഷിക സർവകലാശാലയ്ക്കും നല്ല ഇനങ്ങളുണ്ട്, നിധി, സുഫല എന്നൊക്കെ പറയുന്ന ഇനമാണ്.
1: കൂവയ്ക്ക് ഇതേമാതിരി പ്രത്യേകമായിട്ട് ഇനം വല്ലതും ഉണ്ടോ?

0: നമ്മൾ ഈ സാധാരണ വെള്ളക്കൂവ എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലും കൂർക്കയെ അപേക്ഷിച്ച് കൂവ ഇടവിള കൃഷിക്കും തണൽ ഉള്ള സാഹചര്യങ്ങളിൽ,
1: അതായത് തെങ്ങിത്തോപ്പിലൊക്കെ
0: ചെയ്യാം. തെങ്ങ്, കമുക്, വാഴ, വാഴക്കിടയിൽ നല്ലതായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന, തണൽ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് കൂവ എന്ന് പറയുന്നത്.
1: ജലസേചനം എങ്ങനെ ഇതിന് ചെയ്യാം?
0: ജലസേചനം കൂർക്കയുടെ കാര്യത്തിൽ നമ്മൾ ജലസേചനത്തിന് നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ കൂടുതലും ഈ സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആ സമയ തുലാവർഷം ഉണ്ടാവും. അത് അതിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വള്ളി അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞ് പോവും. അപ്പം അത് കാരണം നമ്മൾ ജലസേചനം കൊടുത്തിരിക്കണം. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ മണ്ണിലുള്ള ജലത്തിൻ്റെ അംശം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ജലസേചനം കൊടുക്കുന്നത് നല്ല രീതിയിൽ കിഴങ്ങ് ഉൽപ്പാദനത്തിനും അതുപോലെ വലിപ്പമുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും സഹായിക്കും.
1: കൂവയ്ക്ക് നമ്മൾ അധികം വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ടോ?
0: കൂവ ശരിക്കും നമ്മൾ നിസ്സാരമാക്കി കളയുമെങ്കിലും കൂവയ്ക്കും നല്ല രീതിയിൽ കിഴങ്ങ് വലിപ്പം ഉണ്ടാകണമെങ്കിൽ വളം ചെയ്യണം. പിന്നെ എപ്പോഴും കിഴങ്ങു വിളകൾക്കെല്ലാം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ നൈട്രജൻ പൊട്ടാഷ്യം ആണല്ലോ. അപ്പൊ അതിനും പറയുന്നത് 50 കിലോഗ്രാം നൈട്രജൻ, 25 കിലോഗ്രാം ഫോസ്ഫറസ്, 75 കിലോഗ്രാം പൊട്ടാഷ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വളങ്ങള്, രാസവളങ്ങള് കൊടുക്കണം. അത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മുഴുവൻ ഫോസ്ഫറസും കൊടുക്കാം. പിന്നെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞിട്ട് പകുതി വീതം ഈ പറഞ്ഞ നൈട്രജനും പൊട്ടാഷ്യവും കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നൈട്രജനും പൊട്ടാഷ്യവും കൊടുക്കാം. പിന്നെ ഈ രണ്ടു വിളകളെയും നമുക്ക് ജൈവമാർഗത്തിലും കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അമിതമായിട്ടുള്ള ചാണകം അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കേണ്ടതില്ല. ഈ കിഴങ്ങ് വിളകൾ നടുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പയറുപോലുള്ള പച്ചില വളത്തിന് വേണ്ടിയുള്ള പയറുണ്ടല്ലോ, അത് നട്ടുപിടിപ്പിച്ച് നമുക്ക് മണ്ണിൽ ഉഴുതു ചേർക്കാം ഈ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ നമുക്കൊരു ഹെക്ടറിന് 10-15 ടണ്ണോളം പച്ചില വളം ഈ പറഞ്ഞിട്ടുള്ള വൻപയർ അതുപോലുള്ള പയറുവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.
1: നൈട്രജനൊക്കെ നല്ലപോലെ
0: നല്ല രീതിയിൽ പൊട്ടാഷ്യവും ഒരു പരിധി വരെയോ ഒക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് ഇവ സഹായിക്കും. പിന്നെ ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നല്ല രീതിയിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന, എല്ലാ കർഷകർക്കും അത് സാധിക്കില്ല, എന്നാൽ അത് നീമാവിരകളെയൊക്കെ ഒഴിവാക്കാനും ഒക്കെ കൂർക്കയിൽ സഹായിക്കും. പിന്നെ ജീവാണുവളങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടല്ലോ ഇപ്പൊ PGPR Mix 1 എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കിട്ടുന്ന അസോസ്പൈരലം, ഫോസ്ഫോബാക്ടീരിയ, കേസോലുബിളൈസർ, അത് നമുക്ക് കൊടുക്കാം. 50% കാലിവളത്തിന് 1% ജീവാണുവളം എന്നുള്ള കണക്കിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോ ഈ ഒരു 10 ടൺ അല്ലെങ്കിൽ 12 ടൺ എന്നൊക്കെ പറയുന്ന 200 കിലോഗ്രാം ഒക്കെ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജീവാണുവളങ്ങള് വേണ്ടതായിട്ട് വരും. ഇതിത്രയും നമ്മൾ അനുശാസിക്കുന്നതിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ പുരയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളാവശിഷ്ടങ്ങളോ ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ടൊക്കെ ഇടുന്നതും ഇതിനൊക്കെ നല്ല ഉപകരിക്കും.
1: അപ്പൊ ഇതില് അധികം കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ടോ? നിമാവീരത്തിനെ പറ്റി മേഡം ഇപ്പൊ ചർച്ച ചെയ്തായിരുന്നു.
0: പ്രധാനമായിട്ട് വേരിൽ മുഴ ഉണ്ടാക്കുന്ന നിമാവീരകള്, റൂട്ട് നോട്ട് നിമറ്റോഡ് എന്ന് പറയുമല്ലോ, മെലോയിഡോഗൈൻ ഇൻകോഗിനേറ്റ, അത് ഒരു കൂർക്കയിലെ ഒരു പ്രധാനപ്പെട്ട കീടമാണ്. കീടബാധയേറ്റ ചെടികളുടെ വേരുകളിൽ മുഴ ഉണ്ടാവുകയും വേരിന്റെയും ചെടിയുടെയും വളർച്ച മുരടിക്കുകയും തന്മൂലം ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ചെടി തൈ രൂപത്തിലായിരിക്കുമ്പോൾ വേരുകൾ വഴി ചെടിക്കുള്ളിൽ കടക്കുന്ന ഈ 1 മില്ലിമീറ്റർ താഴെ നീളമുള്ള വിരകളെയാണ് നമ്മൾ നിമാവിരകൾ എന്ന് പറയുന്നത്. ആയതിനാൽ വിത്ത് കിഴങ്ങുകൾ നിമാവിര വിമുക്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ഡീപ് പ്ലൗവിംഗ് എന്ന് പറയുമല്ലോ, ആഴത്തിൽ ഉഴുക. പിന്നെ വിള പരിക്രമം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വിള അവശിഷ്ടങ്ങൾ കഴിയുന്നതും കൃഷിയിടത്തിൽ അങ്ങായിട്ടിടാതെ നശിപ്പിക്കുക. മധുരക്കിഴങ്ങിനമായിട്ടുള്ള ഒരു, ഞങ്ങൾക്കൊരു ഇനം ഉണ്ട് ശ്രീ ഭദ്ര എന്ന് പറയുന്ന ഒരു ഇനം, അതൊരു കെണി വിളയായിട്ട് കൂർക്ക നടുന്നതിന് മുൻപായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ നട്ടാൽ ഒരു പരിധി വരെയൊക്കെ ഈ കൂർക്കയിലൊക്കെ കാണുന്ന നിമാവിരകളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതലും ജൈവമാർഗത്തിൽ കൂടെ ഉള്ള രീതിയാണ് ഉത്തമം. മറ്റൊരു കെണിവിളയാണ് മേരി ഗോൾഡ് എന്ന് പറയുന്ന കെണി, അതുപയോഗിക്കാം. പിന്നെ ട്രൈക്കോഡെർമ പോഷിപ്പിച്ച ചാണകം, അത് നമുക്ക് നല്ല ഒരു സംരക്ഷണ മാർഗമാണ്. പിന്നെ ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ നമ്മൾ കൂർക്ക കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
1: കളകളൊക്കെ സമയാസമയം നമുക്ക് മാറ്റണം.

0: നന്നായിട്ട് മാറ്റണം. പിന്നെ കൂർക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൂർക്ക അങ്ങ് നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ പിന്നെ അത് നല്ലതായിട്ട് സോയിൽ കവർ ചെയ്ത. വിള നമ്മള് സാധാരണ ഇത് ആ സമയമാകുമ്പോഴത്തേനും ഒന്ന് കരിഞ്ഞുണങ്ങുമല്ലോ, വള്ളിയൊക്കെ കരിഞ്ഞുണങ്ങും. ആ സമയത്ത് നമ്മളൊരു 4-5 മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സാധാരണ അതിനെ പറിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം.
1: പിന്നെ അത് വിൽക്കുന്നതിന് ഗ്രേഡിംഗ് ഒക്കെ
0: നല്ലതാണ്, കുറച്ചും കൂടി നല്ലതാണ്. മാർക്കറ്റ് വാല്യൂ കൂടും, മാർക്കറ്റിലുള്ള വില നമുക്ക് കൂടും. കർഷകന് ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നമുക്ക് ആ ഉള്ള ഒരു സമയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്.
1: പിന്നെ കൂവയ്ക്ക് പിന്നെ നമ്മൾ മൂല്യവർദ്ധനം ചെയ്യണം, അധികം നമുക്ക് വിപണിയിൽ നല്ലൊരു ഇൻകം കിട്ടണം. അപ്പൊ മാഡം, ഇതിന്റെ സാധ്യതകൾ മാഡം ആദ്യമേ സൂചിപ്പിച്ച് നമ്മുടെ സ്റ്റേറ്റില് കേരളത്തില് നല്ല സാധ്യതകളാണ്. ഇപ്പൊ കൂവയൊക്കെ വലിയ തോതിൽ ആൾക്കാർ ഇവിടെ ചെയ്യാറുണ്ടോ?
0: കൂവയ്ക്കെല്ലാം വളരെയധികം ഇപ്പം പ്രസക്തി കൂടി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിലോട്ട് താല്പര്യം വരുന്നുണ്ട്. നല്ല സ്റ്റാർച്ച് ആണല്ലോ കൂവയിലുള്ളത്, അന്നജം. പെട്ടെന്ന് വിഘടിക്കുന്ന അന്നജമാണ്, നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ എളുപ്പമാക്കും. നല്ല ക്വാളിറ്റി, ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ അന്നജം വേർതിരിച്ചെടുത്ത റെസിഡ്യൂ അത് നല്ല ഒരു വളമായിട്ട് കമ്പോസ്റ്റ് ചെയ്യാനും കാലിത്തീറ്റയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വളമാണ്, കാലി വളത്തിന് പകരമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കാം.
1: അപ്പൊ മാഡം പരിപാടിയിലേക്ക് വന്നിന്ന് കൂർക്കയും കൂവയും പറ്റി, ഇതിന്റെ കൃഷിരീതികളെ പറ്റി വിവരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ നമ്മുടെ കർഷകർക്ക് ഇത് നല്ലൊരു ഉപയോഗമായി തീരുമെന്ന് വിശ്വസിക്കുന്നു.
0: വളരെ നന്ദി.
2: എത്രത്തോളം ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പല നാടൻ കിഴങ്ങുകളും. ഇന്ന് കൂവയുടെയും കൂർക്കയുടെയും ഒക്കെ കൃഷിരീതിയും പരിപാലനവും ജലസേചനവും വളപ്രയോഗവും ഒക്കെ മനസ്സിലായില്ലേ? നമുക്ക് അവ വീണ്ടും കൃഷി ചെയ്യാം, വ്യാപകമാക്കാം അല്ലേ? കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെപ്പറ്റി പറഞ്ഞു തന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീർ അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺവേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു. നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ നോക്കാം.
2: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൌകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൌകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഓർമ്മയുണ്ടോ? ഇതാണ് ചോദ്യം. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം വാടാർമല്ലി. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കെ എസ് ഹരിശങ്കർ പാടിയത് ചിത്രം സന്തോഷം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം പി എസ് ജയഹരി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം 20-ാം നൂറ്റാണ്ട്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ഉള്ളടക്കം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. മധു ബാലകൃഷ്ണൻ വൃന്ദ ഷമീഖും പാടിയത് ചിത്രം വെളിപാടിന്റെ പുസ്തകം.

വരനെ ആവശ്യമുണ്ട്. ഈ ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ, അനൂപ് സത്യൻ എന്നിവരുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് സംഗീതം നൽകി ചിത്രം പാടിയത്.

അറിയിപ്പ്. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, അല്ലെങ്കിൽ 9495956321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ് പാടിയത് ചിത്രം ക്ഷണക്കത്ത്, രചന കൈതപ്രം, സംഗീതം നൽകിയത് ശരത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9 മണിക്ക്. ആകാശവാണി അനന്തപുരി FM സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണമുറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും അംഗീകാരം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ

0: സംഗീതസുധ.
1: ഇപ്പോൾ ശ്രീ കെ എസ് ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ആദ്യം മോഹന കല്യാണി രാഗത്തിൽ സിദ്ധിവിനായകം എന്ന കൃതി കേൾക്കാം. ആദിതാളം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൃതി.

ഇതുവരെ കേട്ടത് ശ്രീ കെ എസ് ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിജു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം നൽകി. യേശുദാസും ലതികയും സുനന്ദയും പാടിയത് ചിത്രം അടുക്കാൻ എന്തെളുപ്പം.

യേശുദാസും സംഘവും പാടിയത് ചിത്രം പനിനീർ പൂക്കൾ. ഗാനത്തിന്റെ വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അരഞ്ഞാണം, ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം കെ ജെ ജോയ്.

ഇനി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം സ്വന്തം എവിടെ ബന്ധമെവിടെ. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ദില്ലിവാല രാജകുമാരൻ. ഈ ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയത് രചന എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

സത്യനന്ദി കണ്ട വരികൾക്ക് ഏറ്റി ഉമ്മറിന്റെ സംഗീതം. യേശുദാസും വാണി ജയറാമും പാടിയത് ചിത്രം അധികാരം.

ഇപ്പോൾ നിശാസുരഭി മനസ്സിൽ മധുരമോറുന്ന നിത്യഹരിത ഗാനങ്ങൾ. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യ ഗാനം വിപ്ലവകാരികൾ. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി തുടരുന്നു. അടുത്ത ഗാനം വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം മറവിൽ തെരുവ് സൂക്ഷിക്കുക.

മനസ്സിൽ മധുരമോറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇന്നത്തെ നിശാശ്രവി സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി 10:15 ന്

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. ജെ ജേക്കബ് അവതരിപ്പിച്ചത്.
1: വിവാഹത്തോളം തന്നെ പഴക്കമുണ്ട് വിവാഹമോചനത്തിന്. ഒട്ടുമിക്ക ആധുനിക സമൂഹങ്ങളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിവാഹമോചനത്തിൻ്റെ നിരക്ക് ഉയരുന്നു. നിയമാനുസരണമുള്ള വിവാഹങ്ങളുടെ നിരക്ക് താഴുന്നു. എന്നാൽ ദീർഘകാലം അഥവാ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾക്കാണ് ഇപ്പോഴും മുൻതൂക്കം. വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജനിച്ചു വളർന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പല പൊരുത്തക്കേടുകളും പരിഹരിക്കാനും ഒരുമിച്ചുള്ള ജീവിതം സന്തോഷമായി തുടരാനും കഴിയും. വിവാഹം എന്ന സാമൂഹിക സ്ഥാപനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് വിവാഹമോചനം. വിവാഹത്തിനു പകരമായി ലിവിംഗ് ടുഗദർ അഥവാ ഒരുമിച്ചുള്ള ജീവിതം ഇന്ന് നിരവധി യുവതി യുവാക്കന്മാർ തിരഞ്ഞെടുക്കുന്നു. ലിവിംഗ് ടുഗദർ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇവിടെ തീരുമാനം എടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നവർ മാത്രമാണ്. ജീവിക്കുന്നതിനും പിരിയുന്നതിനും ഇവർക്ക് മറ്റാരുടെയും സമ്മതം ആവശ്യമില്ല. എന്നാൽ വിവാഹം അങ്ങനെയല്ല. സമൂഹത്തിൻ്റെ അറിവോടും അംഗീകാരത്തോടും കൂടി നടക്കുന്നതാണ് വിവാഹം. ഭാര്യയ്ക്കും ഭർത്താവിനും നിയന്ത്രിക്കാനാവാത്ത സമൂഹം, കുടുംബം, നിയമം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. വിവാഹം ഒരുമിച്ചുള്ള ജീവിതം മാത്രമല്ല, മറ്റു പലതും കൂടിയാണ്. ഒരുമിച്ചു ജീവിക്കാൻ തീരുമാനിക്കുന്ന ലാഘവത്തോടെ വിവാഹം കഴിക്കുകയും അധികം താമസിയാതെ പലതും പരാജയപ്പെടുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹം നിസ്സാരമായ ഒരേർപ്പാടല്ല, വളരെ ഗൗരവത്തോടും മതിയായ മുന്നൊരുക്കത്തോടും ഏറ്റെടുക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വമാണ്. പണ്ടൊക്കെ വെറുമൊരു പെണ്ണുകാണലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഇന്ന് ഡേറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ. അത്ര വലിയ പരിശോധനയോ അന്വേഷണമോ കൂടാതെയാണ് നേരത്തെ നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടന്നിരുന്നത്. പലപ്പോഴും മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്കായിരുന്നു മുൻഗണന. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. വിവാഹത്തിന് മുമ്പുള്ള ഡേറ്റിങ്ങിന് നമ്മുടെ നാട്ടിൽ വലിയ പരിമിതികളുണ്ട്. വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. ദീർഘകാലം നീണ്ടുനിന്ന ഡേറ്റിങ്ങിനു ശേഷം നടത്തിയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതും ഒരു ഡേറ്റിങ്ങും ഇല്ലാതെ നടത്തിയ വിവാഹങ്ങൾ വിജയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ എവിടം വരെ ആകാം എന്നു തീരുമാനിക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ്. ജീവിത പങ്കാളിയാകാനുള്ള

0: ഓരോരുത്തരും ബോധപൂർവം ശ്രമിക്കണം. ജീവിത പങ്കാളിയുടെ ശീലങ്ങൾ, സ്വഭാവം, ആരോഗ്യം തുടങ്ങിയവ ജീവിത വിജയത്തെ വഴിതിരിച്ചുവിടാവുന്ന ഘടകങ്ങളാണ്. അനവസരത്തിലുള്ള ഒരു വാക്കുമാത്രമല്ല, ചിലപ്പോൾ മൗനം പോലും പ്രശ്നമാകാറുണ്ട്. വാക്കുകളിലെ മിതത്വവും പ്രവൃത്തികളിലെ സൂക്ഷ്മതയും ബന്ധങ്ങളെ സമ്പന്നമാക്കും. നിസാര കാര്യങ്ങളെ അവഗണിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാനും ശ്രമിക്കണം. നിർണായകമായ തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് വിദഗ്ധന്മാരുടെയോ നല്ല സുഹൃത്തുക്കളുടെയോ ഉപദേശം തേടുന്നത് ശരിയായ തീരുമാനത്തിലെത്താൻ സഹായിക്കും. കൃത്യമായ മുന്നൊരുക്കത്തോടെ വിവാഹത്തെ സമീപിക്കുന്നവർക്ക് ആഴമുള്ള ദാമ്പത്യ ബന്ധം പടുത്തുയർത്താൻ കഴിയും.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ജെ ജേക്കബ് അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി FM. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

आंखों में सपनों की बारात जो

0: ചലത്ത മുസാഫിർ മോഹലിയാതേ പിന്നിടേ വാലിയ
1: ജി. ഇസ് ഗീത് സേ ഹംനേ ലിയാ ഹൈ ശബ്ദ് മുസാഫിർ.

जजवा दो कन्या आरे कपड़ा के सब रसल।